നന്മ വിതറിയ 9 വർഷങ്ങൾ. വിശപ്പില്ലാത്തൊരു നാട് എന്ന സ്വപ്നവുമായി നാം ചേർന്ന് നടന്ന 9 വർഷങ്ങൾ. എന്റെ റേഡിയോ 91.2 എന്റെ വായനശാലയും പ്രിയപ്പെട്ട ശ്രോതാക്കളും ചേർന്നൊരുക്കുന്ന വിശപ്പുരഹിത കരുനാഗപ്പള്ളിയുടെ വിതരണോദ്ഘാടനം ഓഗസ്റ്റ് 8 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട MP ശ്രീമതി ജെബി മേത്തർ എന്റെ റേഡിയോ അങ്കണത്തിൽ വെച്ച് നിർവഹിക്കുന്നു. ഒപ്പം ഗുരുസേവാ പുരസ്കാര വിതരണവും. നന്മയുടെ ഈ കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശപ്പ് ദൈവീകമാണ്. വിശപ്പകറ്റൽ വലിയൊരു പ്രാർത്ഥനയും.

നമസ്കാരം, സ്വാഗതം ശുഭദിനത്തിലേക്ക്, നല്ലൊരു പ്രഭാതത്തിലേക്ക്. പൂക്കളും മനുഷ്യനുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. പ്രകൃതി മനുഷ്യൻ്റെ വികാരങ്ങൾക്കും മനുഷ്യൻ്റെ ജീവിത പ്രക്രിയകൾക്കുമൊക്കെ സമ്മാനമായി നൽകുന്നതാണ് പൂക്കളും ഫലങ്ങളും പഴങ്ങളുമൊക്കെ. പൂക്കൾ വിരിയുന്നതും വാടുന്നതും കൊഴിയുന്നതുമൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചതേ രാജ്ഞി കണക്കേ നീ എന്നൊക്കെ പറയുന്ന കവിതാശകലങ്ങൾ നാം കേട്ടിട്ടുള്ളവരാണ്. ഭൂമിയിലെ ഐശ്വര്യം അസ്ഥിരമാണെന്ന് മനുഷ്യരെ ഉണർത്താൻ വേണ്ടി പൂക്കളുടെ ജീവിതത്തെയാണ് ഉദാഹരണമായി എടുത്തത്. അതുപോലെ തന്നെ നമ്മളെ നോക്കി ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പൂക്കളിൽ വേറെയും ഒരുപാടൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ വിവിധ വികാരങ്ങളോടൊപ്പം നാം സഞ്ചരിക്കുമ്പോഴും പൂക്കൾ നമുക്ക് അഭിഭാജ്യ ഘടകമാണ്. പ്രണയിക്കുന്ന മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് പലപ്പോഴും പൂക്കളാണ്. നിഷ്കളങ്കതയുടെ സൗരഭ്യവും സൗന്ദര്യവും അതിനുള്ളതുകൊണ്ടാവാം. സ്നേഹത്തിൻ്റെ ഭാഷ്യം ചമയ്ക്കുവാൻ, പ്രണയത്തിൻ്റെ ഇഷ്ടങ്ങൾ ചേർത്തു വെക്കുവാൻ പൂക്കളെ നാം ഒരു മാധ്യമമായി സ്വീകരിച്ചത്. പിന്നീട് ജീവിതത്തിൻ്റെ പല വേളകളിലും ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിൽ നാം പൂക്കൾ കൊണ്ട് വീടുകളും അമ്പലങ്ങളും വിളക്കുകളുമൊക്കെ അലങ്കരിക്കാറുണ്ട്. മരിച്ചവരോടുള്ള ആദര സൂചകമായി പൂക്കൾ വിതറാറുണ്ട്. വിവാഹവേളയിൽ മുല്ലപ്പൂ അണിഞ്ഞ പെൺകുട്ടിയും ആദ്യ രാത്രിയിൽ മുല്ലപ്പൂ വിതറിയ കിടക്കയുമൊക്കെ ചില വ്യത്യസ്തമായ സങ്കല്പങ്ങളും സന്ദേശങ്ങളുമാണ് നമുക്ക് പകർന്നു തരുന്നത്. നാം പൂക്കളിൽ കിടക്കുമ്പോൾ അതാദ്യ രാത്രിയും സന്തോഷകരമായ രാത്രിയും, നമ്മുടെ മേൽ പൂക്കൾ ഉറങ്ങുമ്പോൾ അത് ദുഃഖസാന്ദ്രമായ ദിവസവുമായി മാറുമെന്ന് നമുക്കറിയാവുന്നതാണ്. ജീവിതത്തിലെ ചുറ്റുപാടുകളിൽ പ്രകൃതികളിൽ കാണുന്ന പലതും ഭക്ഷിക്കാനും ആസ്വദിക്കാനും എന്നതിനപ്പുറത്ത് പലതും പഠിക്കാനും ചിന്തിക്കാനും കൂടിയാണ്. ഒരു പൂവ് കൈവച്ചുകൊണ്ട് നിങ്ങൾ സ്വസ്ഥമായി ഒരു 10 നിമിഷം എവിടെയെങ്കിലും തനിച്ചിരുന്നാൽ നിങ്ങളുടെ ഭാവനയുടെയും ചിന്തകളുടെയും, അല്ലെങ്കിൽ ആ പൂക്കൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നന്നായി പതിയും. കണ്ടു കളയാനും തിന്നു തീർക്കാനുമല്ല, ചിന്തിക്കാനും ആഴത്തിൽ മനസ്സിലാക്കാനുമാണ് ഈ പ്രകൃതി പല സന്ദർഭങ്ങളും നമുക്കൊരുക്കിയിരിക്കുന്നത്. തിരിച്ചറിയാം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് 10 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലാണ് അവധി. കോഴിക്കോടും കണ്ണൂരും ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും ഓൺലൈൻ ക്ലാസുകൾക്കും മാറ്റമില്ല. കേരള സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും. അതേസമയം സർവകലാശാല പഠന വകുപ്പുകളിലെ പരീക്ഷകൾക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് തുടരുന്ന അതിശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി തുടരുകയാണെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. 12,434 പേർ 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട്. 52 വീടുകൾ മഴക്കെടുതിയിൽ പൂർണ്ണമായി തകർന്നതായും മന്ത്രി പറഞ്ഞു. 565 വീടുകൾ ഭാഗികമായി തകർന്നു. ഡെസ്ക് റിപ്പോർട്ട്.
1: ജനങ്ങളുടെ സുരക്ഷയ്ക്കും ദുരിതാശ്വാസത്തിനുമാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീട്ടിലേക്ക് മടങ്ങുന്നതുവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇതേ രീതിയിൽ തന്നെ തുടരും. മഴക്കെടുതിയിൽ ഇതുവരെ 25 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും 4 പേരെ കാണാതായതായും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരത്ത് 3 പേരും, കോട്ടയത്ത് 5 പേരും, മലപ്പുറത്ത് 4 പേരും, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ 3 വീതവും, കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ 2 പേർ വീതവും, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിൽ ഒരാൾ വീതവുമാണ് മരിച്ചത്. ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണം, മരുന്ന് എന്നിവ യഥാക്രമം ലഭ്യമാക്കുന്നുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു.
0: സംസ്ഥാനത്ത് കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലം തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്ന്

മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന് 50 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം കണക്കാക്കിയിട്ടുണ്ടെന്നും വെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോയ ശേഷം ഇത് ഉയരാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജില്ലാ കലക്ടർമാരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടിയന്തര പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഒരു പ്രശ്നമല്ലെന്നും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റോഡുകൾ എത്രയും വേഗം ഗതാഗതയോഗ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വെള്ളപ്പൊക്കം പൂർണ്ണമായി ഒഴിഞ്ഞതിനുശേഷം വിശദമായ വിലയിരുത്തൽ നടത്തി അന്തിമ നഷ്ടക്കണക്ക് തയ്യാറാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലേക്കും ജില്ലയ്ക്ക് പുറത്തേക്കും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷ കൂടിയായ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് അത്യാവശ്യമല്ലാത്ത അന്തർ സംസ്ഥാന യാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ 10 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 112 കുടുംബങ്ങളാണ് കഴിയുന്നത്. എറണാകുളം ജില്ലയിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 202 പേർ താമസിക്കുന്നു. 64 കുടുംബങ്ങളെയാണ് വിവിധ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുന്നത്. ജില്ലയിൽ 8 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 7 വീടുകൾക്ക് ഭാഗികമായും 1 വീടിന് പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ചു. മലപ്പുറത്ത് മഴക്കെടുതിയെ തുടർന്ന് വിവിധ താലൂക്കുകളിലായി ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാടി താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന 12 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം 299. കോട്ടയം ജില്ലയിലെ പ്രകൃതിക്ഷോഭത്തിൽ കുടിവെള്ളവും വൈദ്യുതി വിതരണവും മുടങ്ങിയ മേഖലകളിൽ അവ അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യമൻ തീരത്തെ ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലായ MSV ഫയസ് നൂറെ ഒലിയയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കപ്പലിലെ 13 ഇന്ത്യക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസി യമൻ അധികൃതരുമായി സഹകരിച്ച് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കി വരികയാണെന്നും മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിച്ച് അന്താരാഷ്ട്ര ജലപാതകളിലൂടെ ഗതാഗത സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര മുംബൈയിൽ രാവിലെ റിപ്പോ നിരക്ക് പ്രഖ്യാപനം നടത്തും. തിങ്കളാഴ്ച ആരംഭിച്ച കേന്ദ്രബാങ്കിന്റെ 6-അംഗ ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗത്തിലാണ് അന്തിമ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും US ഫെഡറൽ റിസർവിന്റെ നിലപാടുകളും നിലനിൽക്കുന്ന നിർണായക സാഹചര്യത്തിൽ മുഖ്യ റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ 5.25% നിലനിർത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ ഇന്ധന വ്യാപാരത്തെ വാഹന ഇൻഷുറൻസുമായി ബന്ധിപ്പിക്കുന്ന പൈലറ്റ് പദ്ധതി തയ്യാറാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയ വാഹനങ്ങൾക്ക് മാത്രം പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം നൽകുന്നത് ഉറപ്പുവരുത്താനാണ് പദ്ധതി. രാജ്യത്തെ 56% വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ഇല്ലെന്നത് ഞെട്ടിക്കുന്നതാണെന്ന് ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ കണ്ടെത്തുന്നതിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കാൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയോട് കോടതി ആവശ്യപ്പെട്ടു. ടോൾ പ്ലാസകളിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് തെരഞ്ഞെടുത്ത ദേശീയ പാതകളിൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഡിറ്റക്ഷൻ സിസ്റ്റം നടപ്പിലാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എഥനോൾ ഉൽപാദനം കാർഷിക മേഖലയ്ക്ക് വലിയ അവസരമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. എഥനോൾ ഉൽപാദന നയം കർഷക കേന്ദ്രീകൃതവും വിളകളുടെ കൃത്യമായ വില നേരിട്ട് കർഷകരിലേക്ക് എത്താൻ പര്യാപ്തവുമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഡൽഹിയിൽ ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. 13-ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തുടക്കമായി. മറ്റന്നാൾ വരെ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാഷ്ട്രങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുക്കുന്നത്. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. US യൂജീനിലെ ഹേവാർഡ് ഫീൽഡിൽ ഈ മാസം 9 വരെയാണ് മത്സരം. 36-അംഗ ഇന്ത്യൻ ട്രാക്ക് ആന്റ് ഫീൽഡ് ടീം ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കും. 1800-ലധികം അത്ലറ്റുകൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2026 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. അന്തിമ വോട്ടർ പട്ടിക August 19 പ്രസിദ്ധീകരിക്കും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDSഉം ചേർന്ന് സംഘടിപ്പിക്കുന്ന സമഗ്ര ബോധവൽക്കരണ പരിപാടി ഇന്നും നാളെയും കണ്ണൂർ ഇരിട്ടിയിൽ നടത്തും. രാവിലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്യും.
എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കപ്പൽചാലിലൂടെ കടലിലേക്ക് ഒഴുകിപ്പോയ റോറോയിൽ കുടുങ്ങിയ 50 യാത്രക്കാരെ ഫിഷറീസ് വകുപ്പ് രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോയ റോറോ കപ്പൽചാലിലൂടെ കടലിലേക്ക് ഒഴുകിപ്പോയത്. സംഭവ സമയത്ത് 9 കാറുകളും ഒരു ട്രാവലറും 50 ബൈക്കുകളും 50 യാത്രക്കാരും റോറോയിലുണ്ടായിരുന്നു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരും സബ് സീ റെസ്ക്യൂ ഗാർഡുമാരുൾപ്പെടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കണ്ണൂരിൽ 9 വയസ്സുകാരൻ കുളത്തിൽ വീണു മരിച്ചു. തളിപ്പറമ്പ് കല്ലടത്ത് പട്ടുവം വളപ്പിൽ അമാനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് അപകടം. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8 വൈകിട്ട് എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പതിവിൽ നിന്നും വ്യത്യസ്തമായി 3 മെഗാ ട്രേഡ് ഫെയർ ആയാണ് സപ്ലൈകോ ഓണം ഫെയർ ഇത്തവണ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലുമാണ് ഓണം മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. മെഗാ ട്രേഡ് ഫെയർ ഈ മാസം 25 അവസാനിക്കും. രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് മെഗാ ട്രേഡ് ഫെയറുകൾ പ്രവർത്തിക്കുക. മറ്റ് 11 ജില്ലകളിൽ പ്രധാന സ്ഥലങ്ങളിൽ സപ്ലൈകോയുടെ ജില്ലാ ഫെയറുകൾ സംഘടിപ്പിക്കും. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് കാസർകോട് കലക്ടറേറ്റിൽ സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. മേള ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബാലുശ്ശേരി അറപ്പീടിക ഖാദി ഷോറൂമിൽ ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. വി ടി സൂരജ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 പേർ മരിച്ചു, 4 കാണാതായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി തുടരുകയാണെന്ന് മന്ത്രി എ പി അനിൽകുമാർ. റിസർവ് ബാങ്കിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് യുഎസിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: നമ്മളെ സുന്ദരി ഫാൻസിന്റെ ഉടമസ്ഥൻ മുരളി ഒരു പഴക്കൊലയുമായിട്ട് കിഴക്കോട്ട് പോയല്ലോ. മുള്ളിയുടെ വീട്ടില് വിശേഷം വലുതും ഉണ്ടായോ? അല്ലേ, ഞാനൊരു സംശയം ചോദിച്ചതിന് നിങ്ങള് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്?
1: എടോ മുരളി, ആ കൊല വാങ്ങിച്ചുകൊണ്ട് പോയ എന്തിനാണെന്ന് തനിക്കൊന്ന് ഊഹിച്ചു പറയാവോ?
0: അല്ലേ, എനിക്കെന്തുവാ മഷിനോട്ടം ഉണ്ടോ?
1: എടി, ആ കൊല അവന്റെ കടയിൽ തന്നെ കെട്ടിത്തൂക്കിയിട്ട് വിൽക്കാനാ.
0: അയ്യേ, പെൺകുട്ടികളുടെ വളയും കമ്മലും ചാന്തും പൊട്ടും ഒക്കെ വിൽക്കുന്ന കടയില് ഞാലിപ്പൂവമ്പഴം കെട്ടിത്തൂക്കുവോ?
1: തൂക്കും.
0: എനിക്ക് മനസ്സിലായി, വളയും കമ്മലും ഒക്കെ വാങ്ങുന്നവർക്ക് ഒരു പഴം ഫ്രീ കൊടുക്കാനായിരിക്കും.
1: എടോ, അവന്റെ അനിയെ ശശി നടത്തുന്ന ഫാൻസി കടയിൽ 2 ദിവസം മുമ്പ് ഒരു കൊല കെട്ടി തൂക്കിയിട്ട് വിറ്റ്.
0: അയ്യേ, ഇതുപോലെ 2 സഹോദരങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല.
1: ഇനി കാണാനും പോകുന്നില്ല. ശശിക്ക് കച്ചവടം സ്വല്പം മോശമായാൽ അവൻ എവിടെയെങ്കിലും പോയി നോക്കിക്കും.
0: അപ്പൊ പ്രശ്നകാരി പറയും മുരളി ക്ഷുദ്രം ചെയ്താന്ന്.
1: നേരെ തിരിച്ചുകൊണ്ട് മുരളിക്ക് കച്ചവടം കുറഞ്ഞാ അവനും പോയി നോക്കും.
0: രണ്ടിന്റെയും തൊരുക്കട്ടി അപാരം.
1: ശശിയുടെ കടയിൽ ഏത് പുതിയ സാധനം ഇറക്കാലും ഉടനെ മുരളിയുടെ കടയിലും കെട്ടി തൂക്കും. അത്
0: ആരെങ്കിലും അവരെ പറഞ്ഞു മനസ്സിലാക്കൂടാ?
1: ആര് പറയാനാ, ഇപ്പൊ പിന്നെ 2 പേർക്കും ഒരു വലിയ തട്ടുകേട് പറ്റിയിരിക്കുക. മുരളിയുടെ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നവരെ കണ്ടാ ശശി പിന്നെ അവരോട് മിണ്ടത്തില്ല.
0: അപ്പൊ ശശിയുടെ കടയിൽ നിന്ന് വാങ്ങാൻ വരുന്നവരെ കണ്ടാ മുരളിയും മിണ്ടത്തില്ലല്ലോ.
1: ഇല്ല,
0: 2 പേരുടെ ഭാര്യമാരെ കണ്ടോ ഒന്ന് സംസാരിക്കണം. അവര് തമ്മിൽ എങ്ങനെ ഉടക്കാന്നോ?
1: അതൊന്നും എനിക്കറിഞ്ഞൂടാ. കടകൾ തമ്മിൽ സ്വല്പം ദൂരത്തായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. 2 കടയിലെ മുതലാളിമാര് മുഖാമുഖം നോക്കിയിരിക്കുകയല്ലയോ?
0: അതിന് ചെയ്യേണ്ട ഒരൊറ്റ പണിയേ ഉള്ളൂ. 2 പേരുടെയും കടയിൽ നിന്ന് സാധനം വാങ്ങരുത്. കിഴക്കത്തറ മുക്കിനി എന്ന് ഷാജിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ചൂടായോ?
1: എടാ, എവിടെയായിരുന്നു മോനാ?
0: അല്ലെങ്കിൽ എവനെ കാണണമെന്ന് വിചാരിച്ചാ കാണത്തില്ല. അല്ലാത്തപ്പോ ദിവസം 2-3 തവണ ഇതിലൂടെ പോകുന്നത് കാണാം.
2: അമ്മാവ വടക്കം ഭാഗത്ത് ഒരു വീടിന്റെ വാർപ്പുണ്ടായിരുന്നു, ഇന്നലെ അത് കഴിഞ്ഞത്.
1: എടാ, ഞങ്ങള് തിരക്കിയതേ ഒരു സംശയം ചോദിക്കാനാ. നാരായണൻകുട്ടി നിവാരണം തമ്മിലുള്ള വഴക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിയോ?
2: എത്തിയായിരുന്നു. കോടതിയിൽ പോകേണ്ട അവസ്ഥയിലാകും മുമ്പേ ഇന്നലെ വൈകിട്ട് പ്രശ്നം പറഞ്ഞങ്ങ് ഒത്തീർപ്പാക്കി.
0: എന്തുവായിരുന്നു പ്രശ്നം?
2: അമ്മാവയെ അവര് തമ്മിൽ ശരിക്കും വഴക്ക് നടന്നു. അടിയുടെ വക്കത്തെത്തിയപ്പോ കണ്ടോണ്ട് നിന്ന് ഒരു പിടിച്ചു മാറ്റി. 2 പേരും 2 വഴിക്ക് പറഞ്ഞു വിടുകയും ചെയ്തു.
1: എന്തുവായിരുന്നു വഴക്കിന് കാരണം? എന്തുവാ?
2: അമ്മാവ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയതാ. പറഞ്ഞു പറഞ്ഞ് കേറി അങ്ങ് ചൂടായി. പരസ്പരം വീട്ടുകാരുടെ കുറ്റവും കുറവും പറയാൻ തുടങ്ങി. പിടിച്ചു കളയലിന്റെ വക്കി വരെ എത്തി.
0: കണ്ടോണ്ട് നിന്നവർ രണ്ടിനെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ കേസ് കൊടുക്കാൻ പോയത്?
2: കേസ് കൊടുത്തത് ഒത്തീർപ്പായേനെ. പക്ഷേ ഇടയ്ക്ക് നിന്ന് ഒരാള് കളിച്ചമ്മാവി. വേറെ ആരും അല്ല, നമ്മ ചെമ്പകക്കുന്നല്ലേ വിജയരാഘവൻ ചേട്ടൻ.
0: അല്ലേ, അയാളെന്തിനാ ഈ പ്രശ്നത്തിൽ ഇടപെട്ടത്?
1: അയാള് ആരാ മോനെന്ന് എനിക്കറിയാവോ? നാട്ടുകാരെ കാണുമ്പോ ചിരിക്കും, വിനയത്തോടെ സംസാരിക്കും, സ്നേഹത്തോടെ പെരുമാറും.
2: അത് മാത്രമല്ല, ചേർന്ന് നിന്ന് സംസാരിക്കുകയും ചെയ്യും. സംസാരിക്കുന്ന ആളിനെ പൊക്കി പൊക്കി അങ്ങ് പറയും.
0: അതെനിക്കറിയാം. പണ്ട് ഈ കടയിൽ വന്നൊരു ചായ കുടിച്ചിട്ട് ഇത്രയും രുചിയുള്ള ചായ അയാള് ജീവിതത്തിൽ കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു.
2: അയാളിവിടെ വരുമ്പഴേ അർദ്ധരാത്രിയാണെന്നങ്ങനെ അമ്മായി പറഞ്ഞായിരുന്നെങ്കിൽ അയാൾ അങ്ങ് സമ്മതിക്കും. കുറ്റാക്കുട്ടി ഇരുട്ടാണെന്ന് പറഞ്ഞാലും അയാള് സമ്മതിക്കും.
1: എവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും മണത്തറിഞ്ഞു ചെന്ന് 2 കട്ടിക്കാർക്കും പണി കൊടുക്കും.
2: ദിവാകരൻ ചേട്ടന്റെ വീട് ചെന്ന് നാരായണൻകുട്ടി ചേട്ടൻ കാണിച്ചത് മര്യാദയല്ലെന്നും ദിവാകരനെ പോലെ മാന്യനായ ഒരാളിനോട് അയാൾ ചെയ്തത് അങ്ങേയറ്റം തെറ്റാണെന്നും പറഞ്ഞു കൊടുത്ത് കേസ് തുടരണമെന്നും പറഞ്ഞു.
1: അത് നീ എങ്ങനെ അറിഞ്ഞു?
2: വിജയരാഘവൻ ദിവാരൻ ചേട്ടന്റെ വീട് ചെന്നപ്പോഴേ കറവക്കാരൻ തങ്കപ്പനോടുണ്ടായിരുന്നു. തങ്കപ്പനോട് ദിവാരൻ ചേട്ടൻ കാര്യമല്ല അങ്ങ് പറഞ്ഞു.
1: അത് ശരി.
2: അന്നേരം തങ്കപ്പൻ തുറന്നങ്ങ് പറഞ്ഞ് വിജയരാഘവൻ നാരായണൻകുട്ടി ചേട്ടന്റെ വീടിനും ചെന്നായിരുന്നു.
0: അവിടെ ചെന്ന് നാരായണൻകുട്ടിയെ പൊക്കി അങ്ങ് പറഞ്ഞു കാണും. എന്നിട്ട് കേസ് പിൻവലിക്കരുതെന്ന് പറഞ്ഞ് തിരിച്ചങ്ങ് പോയും കാണും.
2: അത് തന്നെ സംഭവിച്ചത്.
1: പിന്നെ എങ്ങനെ ഒത്തീർപ്പായി?
2: ദിവാരൻ ചേട്ടൻ പോയി മെമ്പറെ കണ്ട് സംസാരിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ നാരായണൻകുട്ടി അവിടെ വന്നു.
1: തങ്കപ്പൻ നാരായണൻകുട്ടിയോടെയും പറഞ്ഞു കാണും.
2: പറയണമല്ലോ, കൊതിയും നുണയൊന്നും അല്ലല്ലോ, ഒരു പ്രശ്നം തീരാൻ വേണ്ടിയല്ലയോ.
0: തങ്കപ്പൻ ചെയ്തത് നല്ല കാര്യം തന്നെ.
2: ആ ഏതായാലും പിന്നെ പോയി കേസ് അങ്ങ് പിൻവലിച്ചു.
1: കേസ് പിൻവലിച്ച കാര്യം വിജയരാഘവൻ അറിഞ്ഞോ?
2: ഓ, ഞാൻ തിരക്കാനൊന്നും പോയില്ല.
0: കണ്ട സുന്ദരൻ സൗമ്യൻ, ആരെ കണ്ടാലും 32 വല്ലും വെളി കാണിച്ച് അങ്ങ് ചിരിക്കും. ഉള്ളു നിറച്ച് വിഷം, നാവിനെ ആയുധമാക്കും അഴകുള്ള രാവണന്മാർ.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം ഇന്ന് ഓഗസ്റ്റ് അഞ്ച് ഇന്ന് ബുധനാഴ്ചയായിട്ട് എന്താണ് രാവിലെ എല്ലാവർക്കും പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ആ മഴയെന്ന് പറയുന്നത് കുറച്ച് നമുക്ക് കൂടുതലാണ്. എന്നാലും നമുക്ക് കൊല്ലം ജില്ലയ്ക്ക് വലിയധികം പ്രശ്നമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഒരുപാട് നാശങ്ങളും നാശനഷ്ടങ്ങളും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പ്രദേശമുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല, റാന്നി, കോട്ടയം ഈ ഇടങ്ങളിലൊക്കെ നല്ല ശക്തമായ മഴയും മണ്ണിടിച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം എല്ലാവരും അതുകൊണ്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പം എല്ലാ കറക്റ്റായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളും നാട്ടുകാരുടെ സഹകരണവും പോലീസുകാരും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒത്തൊരുമിച്ച് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെയും നമ്മൾ തരണം ചെയ്ത് വരും. എല്ലാ വെള്ളപ്പൊക്കങ്ങളെയും എല്ലാ പ്രളയങ്ങളെയും എല്ലാ മണ്ണിടിച്ചിലുകളിലെയും എല്ലാം നമ്മൾ തരണം ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് തന്നെ ഇവിടുന്ന് പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലം ജില്ലയെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ, വെള്ളപ്പൊക്കമുണ്ടായി എന്ന് കേട്ടാലുടനെ ബോട്ടുമായി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുന്ന നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ ഹാർട്ട് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളികളുണ്ട് നമ്മളുടെ കൂടെ. അപ്പം ആർക്കും ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ റീൽസിലൊക്കെ നമ്മുടെ കൊല്ലം ജില്ല ഇപ്പോൾ ദാണ്ട് ഇങ്ങനെ തല ഉയർത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ നമുക്ക് വളരെയധികം സ്പെഷ്യലാണ് കാര്യം. ഇനിയിപ്പോൾ എന്ത് അടി കൊല്ലത്ത് നടന്നാലും പക്ഷെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ മലയാളികളെല്ലാം ഒറ്റക്കെട്ടായിരിക്കും. നമുക്ക് അത്രത്തോളം വേണ്ടപ്പെട്ടവരാണ് കൊല്ലം ജില്ലക്കാരെന്നൊക്കെ ദാണ്ട വീണ്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലായിടത്തുനിന്നും ഈ വെള്ളപ്പൊക്കങ്ങളൊക്കെ മാറി എല്ലാവരും സുരക്ഷിതമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റി താമസിക്കാനും അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാനുമുള്ള ശ്രമങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് വെള്ളക്കെട്ടുകളിലൊക്കെ ഉള്ളിടത്തേക്ക് കുട്ടികളെ അധികം വിടാതിരിക്കുക. അതേപോലെ നമ്മളും ശ്രദ്ധിക്കുക, വാഹനത്തിൽ പോകുന്നവരും എല്ലാവരും ശ്രദ്ധിക്കുക, ടു വീലറിൽ പോകുന്നവരെല്ലാം ശ്രദ്ധിക്കുക. ഈ മഴയത്ത് റോഡൊക്കെ ഇങ്ങനെ തെന്നിക്കിടക്കുകയാണ്. അപ്പം നമുക്ക് ആ ഒരു സ്കിഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം തിരികെ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്ന് നമ്മൾ ഒരു റൂളിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് ഇന്റർനാഷണൽ ട്രാഫിക് ലൈറ്റ് ഡേ ആണ്. അതായത് നമ്മളുടെ ട്രാഫിക് ലൈറ്റ് ഉണ്ടല്ലോ, ട്രാഫിക് ലൈറ്റ് ഡേ ആണ്. അപ്പം ആരൊക്കെ ഈ ഒരു ട്രാഫിക് റൂൾസ് പാലിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ആദ്യം ഇങ്ങോട്ട് വെക്കുന്നത്. കാരണം ഈ ട്രാഫിക് എന്ന് പറയുമ്പം, പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് റോഡ് പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട് പലയിടത്തും സിഗ്നൽസ് കാര്യങ്ങളില്ല. പക്ഷേ സിഗ്നൽസുകൾ ഉള്ളിടത്ത് എത്ര പേര് ഈ ഒരു ട്രാഫിക് റൂൾസ് പാലിക്കുന്നുണ്ട്? നമ്മൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക കേട്ടോ. കാരണം ഇപ്പോൾ ഒരു ട്രാഫിക് എങ്ങാണം നമുക്ക് നമ്മളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ, രണ്ട് മൂന്ന് വണ്ടികൾ നമുക്കിങ്ങനെ നിരനിരയായിട്ട് നിൽക്കുകയാണെങ്കിൽ, ആർക്കും ഒരു ക്ഷമയില്ലാതെ എല്ലാവരും ഇങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കുന്നൊരു പരിപാടിയുണ്ട്. എന്തിനാണ് ഹോൺ അടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും അറിയത്തില്ല. കാര്യം ഒന്നാമത് സിഗ്നൽ ആയിരിക്കും കിടക്കുന്നത്, റെഡ് ലൈറ്റ് ആയിരിക്കും കിടക്കുന്നത്, മുമ്പിൽ കുറേ നിരകളുള്ള വണ്ടികൾ കാണും. പക്ഷേ എന്നിരുന്നാലും ഇവർ ഹോണടിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ നോയിസ് പൊല്യൂഷനാണ്. നമുക്ക് നമ്മളുടെ ചെവി അല്ലെങ്കിൽ ചുറ്റുമുള്ള നമ്മളുടെ സൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ചെവിക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു മെഗാവാട്ട്സ് ഉണ്ട്, നമ്മുടെ ഹെഡ്സ് ഉണ്ട്. അതിൽ കൂടുതൽ നമുക്ക് ആ പ്രഷർ കൊടുത്തു കഴിയുമ്പം ചുറ്റിനുമുള്ള നമ്മളുടെ നാട്ടുകാരുടെ എല്ലാം ചെവി അടിച്ചു പോകുന്ന രീതിയിലാണ് ഈ ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണോ? അതേപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ കൊച്ചുകുട്ടികൾ പെട്ടെന്ന് റോഡിലേക്ക് എടുത്ത് ചാടുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത്. അതായത് അത് എന്തുകൊണ്ട് പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു മിനിറ്റത്തെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ഒന്ന് കണ്ണ് തെറ്റുമ്പോഴായിരിക്കും ഈ കുട്ടികൾ
പെട്ടെന്ന് റോഡിലേക്ക് എടുത്തു ചാടുന്നത്. ആദ്യം കുറച്ച് ദിവസം മുന്നേ ഒരു 7-8 മാസം പ്രായമുള്ളൊരു കുഞ്ഞ് റോഡിൽ വീട്ടിൽ നിന്ന് എഴഞ്ഞു വന്ന് നേരെ റോഡിലേക്ക് വരുന്നൊരവസ്ഥയുണ്ടായി. ഒരു ബൈക്കുകാരൻ പെട്ടെന്ന് നിർത്തി ആ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്ത് പിന്നീട് തിരികെ വീട്ടിൽ കൊണ്ടെത്തിച്ചു. കഴിഞ്ഞ ദിവസം കടയിൽ സാധനം വാങ്ങാൻ കുട്ടിയുടെ കൂടെ വന്ന ആളുടെ ഒരു കണ്ണ് തെറ്റിയപ്പോഴത്തേക്ക് ആ കുട്ടി പെട്ടെന്ന് ആ വീട്ടുകാരുടെ കണ്ണ് തെറ്റിച്ച് നേരെ റോഡിലേക്ക് വരുന്നു. ആ കുട്ടിക്ക് അപകടവും പറ്റി, അതിൻ്റെ കൈക്ക് എന്തോ ഫ്രാക്ചറും ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ച് അശ്രദ്ധകൾ നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് റൂൾസും കാര്യങ്ങളും ഉണ്ട്. അതിൽ വരുന്നതാണ് ഈ ട്രാഫിക് റൂൾ എന്ന് പറയുന്നത്. ട്രാഫിക് റൂൾ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും വെറുതെ വെച്ചേക്കുന്നതൊന്നല്ല. നമ്മൾ റെഡ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. യെല്ലോ ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാവുള്ളൂ. പ്രത്യേകിച്ച് ഇനി നമ്മളുടെ റോഡിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് നേരെ വരുമ്പോഴത്തേക്കും റോഡ് നല്ല സ്മൂത്തും നല്ല കണ്ടീഷനുമായിട്ട് കിടക്കുന്ന റോഡുകളായിരിക്കും. പക്ഷേ ആ ഒരു സ്മൂത്ത് ആൻഡ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്പീഡിൽ പോകണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വേഗതയിൽ പോകണമെന്നൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിങ്ങനെ തോന്നും. പക്ഷേ അങ്ങനെയല്ല, ഒരു മിനിമം സ്പീഡ്, ഒരു മിനിമം കാര്യങ്ങളിൽ നമ്മൾ ഒതുക്കുക. കാരണം റോഡ് അപകടമെന്ന് പറയുന്നത് നമുക്ക് ചില്ലറയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. നമുക്ക് ട്രാഫിക് റൂൾസ്, നമുക്ക് ട്രാഫിക് നിയമങ്ങൾ വെച്ചിരിക്കുന്നത് നമുക്കത് പാലിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പാലിച്ചുകൊണ്ട് പോയാൽ മാത്രമേ നമുക്കൊരു സേഫ് രീതിയിൽ നമുക്ക് നമ്മുടെ റോഡിൽ കൂടി പോകാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വരുന്ന വണ്ടിയോ അല്ലെങ്കിൽ എതിരെ നിന്ന് വരുന്ന വണ്ടിയോ എപ്പോഴാണെങ്കിലും അപകടത്തിൽ പെടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക. ട്രാഫിക് നിയമങ്ങൾ വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ബോധം കൂടി നിങ്ങൾക്ക് ഉണ്ടാവുക. ഇനി ആരെങ്കിലും അങ്ങനൊരു വെപ്രാളവോ പരവേശമോ ഒക്കെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ആ ഗ്ലാസ് ഒന്ന് തുറന്നിട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് തല തിരിച്ചിട്ടോ പറയണം സിഗ്നലാണ്. സിഗ്നലിൽ കടന്നുകൊണ്ട് നമ്മൾ ഇത്രയധികം ഹോൺ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സിഗ്നല് കഴിഞ്ഞതിന് ശേഷം, വണ്ടി മുന്നോട്ടെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾക്ക് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതർവൈസ് നിങ്ങൾ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഒന്നോ രണ്ടോ മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തെന്ന് വിചാരിച്ച് ഒന്നും പറ്റിപ്പോകുന്നില്ല. ഇപ്പം ഈ പറയുന്നത് പോലെ നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് ആംബുലൻസോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് മാറിക്കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് പോകൊണ്ട് വന്ന് ഇൻ കേസ് ആ വണ്ടി പോവുകയാണെങ്കിൽ അതിൻ്റെ പുറകിൽ കൂടിയും വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ട്രാഫിക് നിയമങ്ങളെന്നൊക്കെ പറയുന്നത് നമുക്ക് പാലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മളെ ട്രാഫിക് നിയമങ്ങളിൽ നമ്മൾ എന്തൊക്കെ വയലേഷൻസ് ആണ് കണ്ടിട്ടുള്ളത്, നിങ്ങൾ എന്ത് വയലേഷൻസ് ആണ് ട്രാഫിക്കിൽ കണ്ടിട്ടുള്ളത്, അതേപോലെ തന്നെ എന്തൊക്കെ നിയമങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഒരു അച്ചടക്ക നമുക്ക് ഈ ട്രാഫിക്കിൻ റൂൾസിനകത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം. അപ്പം ആകാശവാണി വാർത്തകൾക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: പ്രധാന വാർത്തകൾ. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 13 ഇന്ത്യക്കാർ സുരക്ഷിതർ. കേരളത്തിൽ മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിലെ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. 2 വർഷത്തിനിടെ 50 ലക്ഷത്തിലധികം പുരപ്പുറ സൌരോർജ്ജ പാനലുകൾ എന്ന ചരിത്ര നേട്ടവുമായി PM സൂര്യഘാർ മുഫ്ത് ബിജുലി യോജന. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അമേരിക്കയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. 1969 നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലിന് ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 3 ധനവിനിയോഗ ബിൽ ലോക്സഭ പാസാക്കി. ടാക്സേഷൻ ഭേദഗതി ബില്ലും ധനമന്ത്രി ഇന്നലെ സഭയിൽ അവതരിപ്പിച്ചു. അതേസമയം നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളിലും നടപടികൾ ഇന്നലെ തടസ്സപ്പെട്ടു. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടലിൽ മുങ്ങിയ MSV ഫൈസ് ന്യൂറി ഒലിയ എന്ന കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൌരന്മാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിൽ നിർണായക സഹായം നൽകിയ യമൻ അധികൃതർക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള ഗതാഗതത്തിന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഇന്നും മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: മഴയുടെ ശക്തി ഇന്നലത്തേതിനേക്കാൾ കുറയുമെങ്കിലും സംസ്ഥാനത്ത് ഉടനീളം ഇന്നും ശക്തമായ മഴ ലഭിക്കും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ 9 ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്.
0: കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കെടുതികളിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 മരണം സ്ഥിരീകരിച്ചു. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. കനത്ത മഴയിൽ തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗതയോഗ്യമാക്കുമെന്ന് മന്ത്രി PK ബഷീർ. PWD 50 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് അദ്ദേഹം അറിയിച്ചു. പൊതുജനങ്ങൾക്ക് വേഗത്തിലുള്ള സഹായം ഉറപ്പാക്കാൻ ഉടൻ നടപടികൾ സ്വീകരിക്കും. റോഡുകൾ എത്രയും വേഗം ഗതാഗതയോഗ്യമാക്കുന്നതിനായിരിക്കും മുൻഗണനയെന്നും മന്ത്രി പറഞ്ഞു. 2021-26 കാലയളവിൽ 36 രാജ്യങ്ങളിൽ നിന്നായി 274 കുറ്റവാളികളെ നാട്ടിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സാമ്പത്തിക കുറ്റവാളികളെ പിടികൂടാൻ 2018 ഫുജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് നടപ്പാക്കിയിരുന്നു. ഒളിവിൽ കഴിയുന്ന 401 കുറ്റവാളികൾക്കെതിരെ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെറും നാടകമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത്തരം നടപടികൾ കൊണ്ട് പാകിസ്ഥാന് യഥാർത്ഥ സാഹചര്യം മറച്ചുവെക്കാനാവില്ല. ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ നിരോധനവും ഭീഷണിയും ഉപയോഗിച്ചാണ് പാക് ഭരണകൂടം നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
2: പാകിസ്ഥാൻ അധികൃത് കശ്മീർ മേ യഹ് തഥാകഥിത് ചുനാവ് പൂരി തരഹ് സേ ഏക് ദിഖാവാ ഹൈ വാസ്തവിക് സ്ഥിതി തോ വഹാ ഹോ രഹേ ജൻപ്രദർശൻ ഔർ പാകിസ്ഥാനി ബലോ ദ്വാരാ കീ ജാ രഹി നിർമ്മം ഹത്യാവോ കീ ഹൈ ഇസ് വർഷ് ജൂൺ സേ അബ് തക് വഹാ ജൻപ്രദർശൻ ജോ ചൽ രഹാ ഹൈ ഉസ്മേ 90 ലോഗ് മേ മാരേ ഗയേ ഹൈ ഔർ കൈ ഏക് അന്യ മേ ഘായൽ ഹുവേ ഹൈ. പാകിസ്ഥാൻ കി സത്താ വ്യവസ്ഥ നേ ജനതാ കേ അസന്തോഷ് കാ ജവാബ് ഗോലി സേ സഞ്ചാർ ബന്ദി സേ ധംകി സേ ഔർ ദമൻ സേ ദിയാ ഹൈ ഇസ്കേ ലിയേ ഉസേ ജവാബ് ദേ ഠഹരായാ ജാനാ ചാഹിയേ.
0: ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ 13-ാമത് യോഗവും 3-ാമത് ഉന്നത ഉദ്യോഗസ്ഥ യോഗവും ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ ആരംഭിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പങ്കെടുക്കും. ശിശു സംരക്ഷണവും വിദ്യാഭ്യാസവും തൊഴിൽ നൈപുണ്യ വികസനം എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് പുതിയ നിരക്കുകൾ പ്രഖ്യാപിക്കുന്നത്. ആർ ബി ഐ ആറംഗ ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗം തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. ജൂലൈ 1 മുതൽ 30 വരെയായിരുന്നു ഒന്നാം ഘട്ടം. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം സമർപ്പിക്കാനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 16 മുതൽ 30 വരെ ലഭ്യമാക്കിയിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എന്യൂമറേറ്റർമാർ ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ HLO മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് നടപടികൾ പൂർത്തിയാക്കിയത്. സെൻസസ് മാനേജ്മെന്റ് ആന്റ് മോണിറ്ററിംഗ് സിസ്റ്റം പോർട്ടൽ വഴി പ്രവർത്തനങ്ങളെല്ലാം തത്സമയം നിരീക്ഷിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. sec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 19 പ്രസിദ്ധീകരിക്കും. രാജ്യത്തെ ഗാർഹിക ഊർജ്ജ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് PM സൂര്യഘാർ മുഫ്ത് ബിജ്ലി യോജന ചരിത്ര നേട്ടം കുറിച്ചു. വെറും 2 വർഷത്തിനുള്ളിൽ 50 ലക്ഷത്തിലധികം പുരപ്പുറ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിച്ച നേട്ടമാണ് പദ്ധതി കൈവരിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
4: 75,021 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതത്തോടെ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുരപ്പുറ സൌരോർജ്ജ പദ്ധതികളിലൊന്നാണ്. ജൂലൈ മാസത്തിൽ മാത്രം 5,06,000 കുടുംബങ്ങൾക്ക് സോളാർ പാനലുകൾ സ്ഥാപിച്ചു. ഇതുവരെ 14.8 GW പുരപ്പുറ സൌരോർജ്ജ ശേഷിയാണ് പ്രവർത്തനക്ഷമമാക്കിയത്. 28,024 കോടി രൂപ സബ്സിഡി നൽകിയതോടെ 19 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് തുകരഹിത വൈദ്യുതി ബില്ലുകളാണ് ലഭിക്കുന്നത്. 12 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് മിച്ചമുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് തിരികെ നൽകിയതിലൂടെ 421 കോടി രൂപ സമാഹരിക്കാനായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് അമേരിക്കയിലെ ഓറിഗണിൽ ഇന്ന് തുടക്കമാകും. ഈ മാസം 9 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 147 രാജ്യങ്ങളിൽ നിന്നായി 1,800-ലധികം അത്ലറ്റുകൾ മാറ്റുരയ്ക്കും. 23 പുരുഷന്മാരും 13 വനിതകളുമടക്കം 36 ട്രാക്ക് ആന്റ് ഫീൽഡ് ടീമാണ് ഇന്ത്യയ്ക്കായി ഇറങ്ങുന്നത്. ടെന്നീസിൽ സെറീന വീനസ് വില്യം സഖ്യം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നു. ഈ മാസം 11 മുതൽ 23 വരെ ഒഹായോയിൽ നടക്കുന്ന സിൻസിനാറ്റി ഓപ്പണിലേക്ക് സഹോദരിമാർക്ക് വൈൽഡ് കാർഡ് എൻട്രി ലഭിച്ചു. 2022 US ഓപ്പണിന് ശേഷം ഇരുവരും ഒരുമിക്കുന്ന ആദ്യ ടൂർണമെന്റാകുന്നത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവശ്യകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം സംരംഭത്തിന് കീഴിലെ യുവസംഗമം 7-ാം ഘട്ടത്തിന്റെ ഓൺലൈൻ രജിസ്ട്രേഷന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തുടക്കം കുറിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ, NSS, NYKS സന്നദ്ധ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ 18-30 പ്രായമുള്ള യുവജനങ്ങൾക്ക് ഔദ്യോഗിക പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം. കേരളത്തിൽ ഈ പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് IIT പാലക്കാടാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നീറ്റ് UG കൌൺസിലിംഗ് 2026 ഒന്നാംഘട്ട രജിസ്ട്രേഷൻ മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റി ഇന്ന് ആരംഭിക്കും. ഔദ്യോഗിക സമയക്രമം അനുസരിച്ച് നാളെ മുതൽ ഈ മാസം 12 ഉച്ചയ്ക്ക് 3 മണിവരെ അപേക്ഷിക്കാം. ഈ മാസം 13 മുതൽ 16 വരെ സീറ്റ് വിഭജന പ്രക്രിയ നടക്കും. തുടർന്ന് ഒന്നാംഘട്ട അലോട്ട്മെന്റ് ഫലം 17 പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. 13 ഇന്ത്യക്കാർ സുരക്ഷിതം. കേരളത്തിൽ മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിലെ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. 2 വർഷത്തിനിടെ 50 ലക്ഷത്തിലധികം പുരപ്പുര സൌരോർജ്ജ പാനലുകൾ എന്ന ചരിത്ര നേട്ടവുമായി PM സൂര്യഘാർ മുഫ്ത് ബിജ്ലി യോജന. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അമേരിക്കയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
3: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ.
5: 10.2.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസ് ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒന്നാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യയാണ്. അപ്പം നമ്മളുടെ ശ്രോതാക്കളോടൊരു ചെറിയ റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആകാശവാണി വാർത്തകൾക്ക് ശേഷം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമേ നമുക്ക് നമ്മളുടെ ഒന്നാട്ടുകരയിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കൂ. അപ്പം ചെറിയൊരു ഗ്യാപ്പ് എല്ലാവരും ഒന്ന് നൽകണം എന്ന് ഒന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ട്രാഫിക് വയലേഷനെ പറ്റിയിട്ടാണ്. ട്രാഫിക് റൂൾസ് നമ്മൾ എങ്ങനെയാണ് പാലിക്കേണ്ടത് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ നിങ്ങൾ വയലേറ്റ് ചെയ്തത് കാണുന്നു ഉണ്ട് എങ്കിൽ അതും നമ്മൾക്ക് അറിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9444700912 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ ദിവസവും റോഡിലിറങ്ങുന്നവരാണ് അല്ലേ, ബൈക്ക്, കാറ് ബസ് എന്തായാലും. പക്ഷേ ഒരു ചെറിയ ചോദ്യം അതിനകത്ത് ുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാഫിക് നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നത് ഭയന്നാണോ അല്ലെങ്കിൽ ഉത്തരവാദിത്തം കൊണ്ടാണോ? അതായത് ഹെൽമെറ്റ് ഇല്ലാതെ നമ്മൾ ബൈക്ക് ഓടിക്കുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് ഇല്ലാതെ നമ്മൾ കാറ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, സിഗ്നൽ കടക്കുന്നുണ്ട്, ഫോൺ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം നമ്മൾ ദിവസവും കാണുന്ന ഓരോ കാര്യങ്ങളും, ഇതിലൊക്കെ ചിലത് നമ്മൾ പ്രവർത്തിക്കുന്നതുമാണ് അല്ലേ. പക്ഷേ പ്രശ്നം എന്തെന്നാൽ, പോലീസ് കാണുമ്പോൾ മാത്രം നിയമം പാലിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഇങ്ങനെ കുറേ നാളുകളായിട്ട് ഇങ്ങനെ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു 500 രൂപ ഫൈൻ കിട്ടുമെന്ന ഭയമുണ്ടെങ്കിൽ മാത്രം ഹെൽമെറ്റ് ഇടും, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന ഒരു മൈൻഡ് സെറ്റാണ് നമുക്കുള്ളത്. പക്ഷേ അത് അങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ളത് ശരിയാണോ? നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ട്രാഫിക് റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. ഇന്ന് എനിക്ക് കുറച്ച് ധൃതിയാണ്, സിഗ്നൽ ഇഗ്നോർ ചെയ്യാം, ഇവിടെ ഹെൽമെറ്റ് വേണ്ട. പക്ഷെ ഒരു രണ്ടാമത്തെ ഒരു കെയർലെസ്നെസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മുഴുവനും നമുക്ക് റിഗ്രറ്റായി പോകും. എപ്പോഴാണ് എവിടെയാണ് അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അതാരുടെയും പ്രശ്നവുമല്ല. ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് ഒരു അപകടത്തിന് പോയില്ലെങ്കിൽ പോലും തിരിച്ച് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ ഇങ്ങോട്ടും വരാം. അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ആളുടെ കുഴപ്പം കൊണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ട സമയത്ത് നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. അപ്പം ആരാണ് ആദ്യത്തെ പാസഞ്ചർ എന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഗുഡ് മോർണിംഗ്. പിന്നെ എനിക്ക് എന്റെ വാഹനം എന്ന് പറഞ്ഞാൽ സൈക്കിളാണ്. പക്ഷെ ഞാൻ ഈ സന്തോഷം ഇപ്പൊ പെട്ടെന്ന് സുമയ്യ പറഞ്ഞത് കൊണ്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് ആ സന്തോഷ് ജോർജ് തുടങ്ങിയവരുടെ അതിനോട് കടപിടിച്ച്, ഈ ഇപ്പൊ പറഞ്ഞില്ലേ മലയാളികൾക്ക് അറിഞ്ഞൂടെ, ഈ ഒരിക്കലും അത് തെറ്റാത്. ഈ മലയാളികൾ 4-5 മണിക്കൂർ കൊണ്ട് ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ എത്ര ക്ലിയർ ആയിട്ട് അവർ വണ്ടി കുടിക്കും. ഇവിടെ വന്ന് കഴിയുമ്പോൾ മാത്രം അവര് പിന്നെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത് മൊബൈലിൽ വെച്ചാൽ പിന്നെ തുപ്പുക, ഇതെല്ലാം ആരെങ്കിലും ഓണടിച്ച് അങ്ങ് നാശമാക്കുക. ഇത് ഞാനൊരു വിദ്യാഭ്യാസമില്ലാത്തതാണ്, പക്ഷെ ഇത് കറക്റ്റായിട്ട് ഇപ്പം അമേരിക്ക പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ എത്രയോ മലയാളികൾ അവരുടെ ലൈസൻസ് എടുത്ത് ഓടിക്കുന്നു. പക്ഷെ അവര് കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ.
0: അതെ, ചേട്ടൻ എപ്പോഴും ഇങ്ങനെയാണ്. ചേട്ടൻ ചേട്ടൻ്റെ ചേട്ടൻ്റെതായിട്ടുള്ള 1-2 പോയിന്റ്സ് പറയുക, ഇല്ല ഇടയ്ക്ക് വന്ന് നമ്മളെന്നെ ഞെട്ടിക്കുക എന്ന് പറയത്തില്ലേ, അതേപോലെയാണ്. അതായത് ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. ഇപ്പം വിദേശ രാജ്യങ്ങളിലിരിക്കുന്ന മലയാളികൾക്ക് ഇപ്പം UAE ആണെങ്കിൽ, GCC കൺട്രീസിൽ വണ്ടി ഓടിക്കുന്ന, ഗൾഫ് രാജ്യങ്ങളിൽ വണ്ടി ഓടിക്കുന്ന എല്ലാവരും അതേപടി പ്രോപ്പറായിട്ട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷേ തിരികെ നമ്മളുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ ഇന്നതുപോലുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ അവർ ഈ റോഡ് ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ശരിയാണ്, നമ്മളുടെ വാഹനത്തിനകത്ത് ഇരുന്നു കൊണ്ട് തുപ്പുക, അല്ലെങ്കിൽ എന്തുവാ അതേപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വയലേഷൻസ് നല്ല രീതിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യും. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അവിടെ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്, ഇവിടെ നമുക്ക് പേടിയില്ല എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കുറച്ച് നമ്മൾ അവിടെ പാലിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞും പാലിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പം കാർ ഓടിക്കുമ്പം സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല, അത് നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. നമസ്കാരം.
2: നമസ്കാരം.
0: നമസ്കാരം.
2: കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: പറഞ്ഞോളൂ.
2: ട്രാഫിക് നിയമങ്ങളൊക്കെ ഏകദേശം അങ്ങനെ 100-ൽ 5% ആൾക്കാരെ ഉള്ളത് പാലിക്കുന്നത്. ബാക്കി എല്ലാവരും ട്രാഫിക്കിന്റെ ടൈം ഭയങ്കര എപ്രാളത്തിൽ ഓടിപ്പോവാ. അവർക്ക് ടൈമില്ല, ഒന്നിനും സമയമില്ല, എല്ലാം വേഗതയില്ല, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സാധിക്കണം. ഇനി ഇപ്പോഴത്തെ തലമുറയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെവിടെ പോയി നിന്നാലും വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല, ഒരിക്കലും തയ്യാറല്ല. അവർക്ക് 5 മിനിറ്റ് പോലും അവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറുക.
0: അപ്പൊ
2: നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാലും ട്രാഫിക്കിലായാലും അതിൻ്റെതായ ടൈമുകളുണ്ടല്ലോ, അതിനെയെല്ലാം നേരിട്ടല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുപോലെ ഈ ഫോണടി അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. ഇപ്പൊ ഈ ആ ചേട്ടൻ പറഞ്ഞ കൂട്ട് നമ്മുടെ കേരളത്തിലുള്ളവര് തന്നെ നമ്മള് ഒന്നും മര്യാദയായി ഗവൺമെന്റുകളുടെ നിയമം പാലിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഇപ്പൊ എല്ലാവരുടെയും കൂടെ നടക്കാൻ പറ്റത്തില്ലല്ലോ. ഗവൺമെന്റ് ജനങ്ങളും കൂടെ ചേരുമ്പോഴല്ലേ എല്ലാ കാര്യങ്ങളും സമൂഹത്തിൽ സാധ്യമായി വരുന്നത്. അത് സമൂഹത്തിൽ ഉണ്ടാകുന്നൊരു പരിഗണനയാണല്ലോ. അപ്പം ഗവൺമെന്റ് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. അതിനെ അതിക്രമിച്ചുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങളും പ്രോബ്ലംസുകളും ഉണ്ടാവുന്നത്. ചിലർക്ക് എന്തെങ്കിലും നമ്മൾ ഈ ട്രാഫിക്ക് വരുമ്പോൾ ചില വണ്ടികൾക്ക് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാ വണ്ടികളും ബ്ലോക്ക് ആവാറുണ്ട്. ചിലപ്പോൾ അവർക്ക് വണ്ടി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും റിപ്പയർ ഞാൻ വണ്ടിക്കകത്ത് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ട്രാഫിക്ക് മൊത്തം ബ്ലോക്ക് ആകുമ്പോഴത്തേക്ക് ഈ ബാക്കി നിൽക്കുന്നവർക്ക് ഓഫീസിന് ടൈമിൽ എത്താനുള്ള ഒരാണ്. അപ്പൊ അവര് പെട്ടെന്ന് ഭയങ്കര ദേഷ്യത്തിൽ വന്നിട്ട് ഈ മുമ്പിൽ നിൽക്കുന്നവന് പോയി കാണിക്കുന്നതെന്നും പറഞ്ഞ നമ്മളിപ്പോ സിനിമയിലൊക്കെ കാണുന്നില്ലേ, നമ്മൾ നേരിട്ട് തന്നെ നമ്മൾ സിനിമയെ കാണണ്ട. നമ്മളിപ്പോ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഓരോ ട്രാഫിക്കിൽ ചെല്ലുമ്പോഴും ഓരോരുത്തരുടെ വായിൽ നിന്ന് ആഭാസ്കരമായ മോശമായ വാക്കുകളൊന്നും നമുക്ക് അത് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഡീൽ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരുപാട് മോശതരം പറയുന്ന ആൾക്കാരും ഉണ്ട്. പലരും പല സിറ്റുവേഷനിൽ വരുന്നവരായിരിക്കാം, പല ചുറ്റുപാടാണ്. അപ്പൊ ഈ ട്രാഫിക് എന്ന് പറയുന്ന ഒരു കാര്യം ആരും അങ്ങനെ ഫുള്ളും നിയമം പാലിക്കാറില്ല. ഇപ്പൊ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓട്ടിക്കണം, പിന്നെ നമ്മൾ ഈ പറയുന്ന ഡ്രൈവിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ട് പോവാണെങ്കിൽ പിന്നെ നമ്മൾ ആക്സിഡന്റ് എത്ര നല്ല രീതിയിൽ പോയാലും വരാനുള്ള വഴി തെങ്ങത്തില്ല എന്ന് പറയാറുണ്ട്. അത് നമ്മൾ വീട്ടിനകത്തിരുന്നാലും വണ്ടി നമ്മളെ കയറി വന്ന് ഇരിച്ച കാലഘട്ടങ്ങളും ഉണ്ട്. നമ്മുടെ പല പഴയ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ വീട്ടിനകത്ത് പക്ഷെ വീടിന്റെ കുറേ ദൂരം ആ വീട്, പക്ഷെ അവിടെ നിന്നെല്ലാം കടന്ന ട്രാൻസ്പോർട്ട് വണ്ടി വീട്ടിനകത്ത് ഇടിച്ചു കയറി അതിന്റെ നിയന്ത്രണം വിട്ട്. അങ്ങനെ ഒരു 10-15 പേര് മരിച്ചവര് ഇപ്പൊ 4-5 വർഷത്തിന് മുമ്പ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മളെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കേരളീയര് വിദേശത്ത് പോയി എത്ര ഡീസന്റാ, അവരൊക്കെ എത്ര മാന്യമായിട്ടാ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്ത് പോകുന്നത്. പക്ഷെ അത് അവിടുത്തെ നിയമങ്ങളെ അവര് ഭയക്കുന്നത് ഫൈൻ അടയ്ക്കണം. പക്ഷെ കേരളത്തില് ഇങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ പോലും അതൊരു വഹവെക്കാതെ റോഡിൽ തുപ്പുക, വേസ്റ്റ് വലിച്ചെറിയ, അവരെ കണ്ട എത്ര മാന്യരാ, എത്ര നല്ല വലിയ കാറ്, വലിയ ഡീസന്റോടെ വണ്ടി ഓടിച്ചോണ്ട് വന്നത്. പക്ഷെ അങ്ങനെ കാണിക്കുന്നവർ എത്ര മോശത്തരായി കാണിക്കുന്നത്. നമ്മുടെ സ്ഥലം, നമ്മുടെ കേരളം, നമ്മളെ സമൂഹം, നമ്മുടെ ചുറ്റുപാട്, നമ്മൾ എല്ലാരും കൂടെ ചേരുമ്പോഴാണ് സമൂഹം ഒന്നാവുന്നത്, അവിടാണ് നന്മയുണ്ടാവുന്നത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് നീറ്റായിട്ട് ഒത്തൊരുമയോടെ പോകാൻ സാധിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
0: അതെ, അതായത് നമുക്ക് പാലിക്കാവുന്ന റൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, നമുക്ക് പാലിക്കാവുന്നതേ ഉള്ളൂ. അതായത് അത് നമ്മളുടെ സുരക്ഷയ്ക്കും നമ്മളുടെ ആ ഒരു നമുക്കൊന്നും വേറെ അപകടങ്ങളും കാര്യങ്ങളും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ എല്ലായിടത്തും ചെയ്തു വച്ചേക്കുന്നത്. അത് വിദേശത്ത് കർശനമായി നമ്മുടെ ആളുകൾ പാലിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ നിയമത്തെ നമുക്ക് നമ്മുടെ ആളുകൾക്ക് പേടിയുള്ളത് കൊണ്ട് എന്നാണെന്ന് തന്നെ വിശ്വസിക്കും. ഇപ്പം യൂറോപ്യൻ കൺട്രീസിലായിക്കോട്ടെ, GCCയിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും അവിടുത്തെ ഉള്ള നിയമങ്ങളെ നമ്മുടെ ആളുകൾക്ക് നല്ല ഭയമുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് എന്ത് കാണിച്ചാലും പ്രശ്നമില്ല എന്നുള്ളൊരു തോട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇവിടെയും നമ്മളുടെ നാട്ടിലും നിയമങ്ങൾ നിയമങ്ങളുടേതായിട്ടുള്ള വഴിയിൽ തന്നെ പോകും. അത് ഒരു പ്രാവശ്യം ആ ഒരു കാര്യത്തിലോട്ട് പോയിട്ടുള്ളവർക്ക് അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് എന്ന് മനസ്സിലായി കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് പണ്ട് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളുടെ 18 വയസ്സാവാത്ത കുട്ടികൾ വണ്ടി ഓടിക്കുന്നു എന്നുള്ളൊരു പരാതിയിന്മേലാണ് പിന്നീടുള്ള നിയമങ്ങളെല്ലാം കർശനമായതാണ് എന്ന് തോന്നുന്നു. ഇപ്പോഴും ഉണ്ട്, 22,000 രൂപ 24,000 രൂപ ഫൈൻ അടച്ചതിന് ശേഷം മാത്രമേ ഈ 18 വയസ്സാവാത്ത കുട്ടികൾക്ക് വണ്ടി കൊടുക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അവരെ അതിനുശേഷം ഈ 10-24,000 രൂപ കൊണ്ടുപോയി കൊടുത്ത് അതിന് ശേഷം മാത്രമേ അവരെ അവിടെ നിറക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരും 18 വയസ്സാവാത്ത ആരും ഒരു കുട്ടികളും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും വണ്ടി എടുക്കരുത് എന്ന് തന്നെ കർശനമായിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മളുടെ കൊച്ചു കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾക്കൊക്കെ വളരെ സൗഹൃദപരമായിട്ട് യൂസ് ചെയ്യാവുന്ന എക്കോ ഫ്രണ്ട്ലി ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം തൽക്കാലം നിങ്ങളൊരു പ്ലസ് ടു ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ നിങ്ങൾ അതൊക്കെ കൊണ്ട് മാത്രം നിങ്ങൾ അങ്ങ് ഉപയോഗിക്കും മക്കളെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കേട്ടോ. കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് കുറച്ചുകൂടി പക്വതയായിട്ടൊക്കെ അച്ഛനും അമ്മയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക കേട്ടോ. കാരണം നമുക്ക് നമ്മളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വളരെയധികം വിഷമങ്ങളും കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നെയാണ്. അതേപോലെ തന്നെ ആ ബൈക്കൊക്കെ കിട്ടുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ആവേശവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അത് ഒക്കെ ഒന്ന് കുറേയൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാര്യം നിങ്ങൾ ജോലിയൊക്കെ ചെയ്യാനും നിങ്ങൾ കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റീസ് ആവുമ്പോഴൊക്കെ നിങ്ങൾക്കൊരു കാര്യം കിട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഓടിച്ച് നമ്മൾ മടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് തന്നെ ഉണ്ടാവും. കാര്യം ഇത് ആ ടീനേജ് പ്രായത്തിലുള്ള ഒരു ആവേശമാണെന്ന് പിന്നീട് നമ്മളതങ്ങ് തിരിച്ചറിയും. കാര്യം ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇറങ്ങാനായിട്ട് നമുക്കൊരു സമയം കിട്ടത്തില്ല. എപ്പോഴും വണ്ടിയൊക്കെ നമ്മൾ ആശ്രയിച്ച് തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ നോക്കുന്നത് ഒരു അരമണിക്കൂർ നടക്കാനോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ എക്സസൈസ് ചെയ്യാനോ ഈ നമ്മുടെ ഈ മസിലൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാനോ ഒക്കെ ആയിരിക്കും നമ്മൾ ശ്രമിക്കുക. കാര്യം പണ്ട് കാലത്ത് വളരെയധികം ആവേശത്തോട് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ആലോചിച്ച് അയ്യോ എന്ന് ആലോചിച്ച് നമ്മൾ മടുക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കാരണം കേട്ടോ. കാര്യം പിന്നീട് ഈ ഒരു ജോലിയൊക്കെ ആയി നമ്മൾ കുറച്ചധികം റെസ്പോൺസിബിലിറ്റി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് നിന്ന് നമുക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൂടി നിങ്ങൾ ആലോചിക്കുക കേട്ടോ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
3: ആദ്യമായി മഴക്കെടുതി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറ്റി കൊടുക്കട്ടെ. നമുക്ക് ആ ബുദ്ധിമുട്ട് വരുമ്പോഴേ അതിന്റെ വിഷമറിയത്തു. തൊട്ട് മുമ്പുള്ള ഒരു പാസഞ്ചർ പറഞ്ഞ ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുവാ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉൾപ്പെടെയുള്ളവര് മാന്യമായി നടിക്കുക, നല്ല ഡ്രസ് ധരിക്കുക, മറ്റു കാര്യങ്ങളും എല്ലാം പിന്നെ ഉണ്ടെങ്കിലും അതും വിശേഷിച്ച് തൊട്ടടുത്തല്ല ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാണെങ്കിൽ സാംസ്കാരിക ശൂന്യത കാണിക്കാൻ വളരെ മിടുക്കര. ഉദാഹരണത്തിന് വീട്ടിലുള്ള കെട്ടുകളെല്ലാം കൂടെ പിടിച്ച് വണ്ടിക്കകത്ത് കെട്ടി വെച്ചോണ്ട് ഒറ്റ പോക്കും പോയിട്ട് അപ്പുറം നോക്കി ആരെയും കണ്ടില്ലെങ്കിൽ ഉടനെ എടുത്ത് പോകട്ടെ വലിച്ചുരേറ. രണ്ട് ദിവസത്തിന് മുമ്പ് ഇവിടെ ഒരാൾ വന്ന് നല്ല മാന്യനായ ഒരു വ്യക്തിയാണ്, ദൂരെ നിന്ന് കണ്ടുവന്ന് ഞാൻ ലോബി ചെയ്യുന്നുണ്ടപ്പോ എനിക്കൊരു സംശയം, ഞാൻ ഇറങ്ങി നിന്നുകൊണ്ട് നോക്കി ഇയാടെ വീട്ടിലെ വേസ്റ്റ് ഇത്രയും കൂടെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഒരു ഒറ്റ പേര് ഞാൻ ചെന്നിട്ട് പറഞ്ഞ സുഹൃത്തെ എവിടെ നിന്ന് ഇതാരും അറിയണ്ട, ഇപ്പൊ പേര് മാത്രമേ കണ്ടുള്ളൂ, ഇതങ്ങ് എടുത്തേരെ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഇയാളുടെ വീടിന്റെ മുമ്പിൽ ഞാനാ കൊണ്ടിടുന്നെങ്കിൽ ആ സ്ഥിതി ഇയാളൊന്ന് ആലോചിച്ചു. അതുപോലെ എന്തിക്കണം, എന്താ മറ്റുള്ളവർക്ക് അതിനുള്ള എന്തെന്നൊന്നും ഇല്ല, എന്നെ കണ്ട എന്തൊക്കെയാ പറഞ്ഞങ്ങ് വിട്ടുപോകും. അത് ഞാനപ്പം ഒരു പാസഞ്ചർ പറഞ്ഞോണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ മറ്റേ സുമയ്യ പറഞ്ഞെങ്കിലും ഇന്നത്തെ സബ്ജക്ട് എന്തായിരുന്നു എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും കേട്ടില്ലായിരുന്നു. കാര്യം ഇടയ്ക്ക് റേഡിയോ നിർത്തി വെച്ചിരുന്നത്
0: അതെ, ഇന്ന് നമ്മൾ ട്രാഫിക്കിനെ കുറിച്ചിട്ടായിരുന്നു, ട്രാഫിക് വയലേഷൻസിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
3: ആ അത് ശരി, ആ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി കേട്ട് അത് തന്നെ ആണോ എന്ന് അറിയാൻ വേണ്ടി ക്ലിയർ ആക്കിയതാ. ട്രാഫിക് നിയമം ഇയാൾക്കും ബാധകമായി, എനിക്ക് ബാധകമൊന്നുമില്ല. ഒന്ന് ട്രാഫിക്കിന്റെ ലൈറ്റ് അണഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് വേണ്ടി മാത്രം ഒറ്റയ്ക്കൊന്ന് തുറന്നു തന്നാൽ വളരെ സന്തോഷം എന്ന് ചിന്തിക്കുന്നവരാ ഭൂമി വെട്ടു. നിയമം വരുമ്പോ എന്റെ ബാക്കിയുള്ളവർക്ക് ബാധകം. ഇത് എല്ലാവരും നല്ല പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള ബുദ്ധിശക്തി.
0: അതായത് നമുക്ക് ഈ ഇപ്പം ഈ ട്രാഫിക് വയലേഷൻസിനെ പോലെ തന്നെ നമുക്ക് പ്രധാനമാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വാഹനത്തിനകത്ത് കൊണ്ടുവന്ന് വേസ്റ്റ് ഡംപ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഈ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ എത്ര ഇത് ചെയ്താലും നമ്മൾ എത്ര ബോധവൽക്കരണം നടത്തിയാലും വീണ്ടും വീണ്ടും വീണ്ടും ഇതേ പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്. ഇനി നമ്മൾ അതൊരു പരാതിയായിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടിക്കൊണ്ട് ഇനി ആരെങ്കിലും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് കണ്ടാൽ, അതായത് നമ്മൾ ഈ പരിസരത്ത് അല്ലെങ്കിൽ നമ്മുടെ റോഡുകളിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർ കാണുന്നത് ഉണ്ടെങ്കിൽ, നമ്മുടെ പാസഞ്ചേഴ്സിലോ അല്ലെങ്കിൽ നമ്മളുടെ ആരെങ്കിലോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എടുത്തു വെക്കുക, അത് അധികാരികളെ ബോധിപ്പിക്കുക. കാരണം എന്ന് പറയുന്നത് ഈ ചുറ്റിനും നമുക്ക് ഈ നമ്മളുടെ പരിസരം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ റോഡുകൾ, നമ്മളുടെ കുളങ്ങൾ, ഇപ്പം നമുക്ക് ഇത്ര നമുക്ക് ഫ്ലഡ് വരുന്നുണ്ട്, നമുക്ക് വെള്ളക്കെട്ടുകൾ വരുന്നുണ്ട്, നമുക്ക് മഴ വരുമ്പോൾ നമുക്ക് എല്ലായിടത്തും വെള്ളം പൊങ്ങുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മാലിന്യം ഡിസ്പോസ് ചെയ്യാത്തത് തന്നെയാണ് ആദ്യത്തെ കാര്യമെന്ന് നമുക്ക് ആദ്യം പറയേണ്ടി വരും. പ്രോപ്പറായിട്ടൊരു ഡ്രെയിനേജ് സിസ്റ്റം നമ്മൾ ആരും കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് പറയേണ്ടി വരും. എവിടെയൊക്കെയോ തള്ളിക്കളഞ്ഞ മാലിന്യങ്ങൾ എവിടെയൊക്കെയോ കയറി ഇരിക്കുന്നുണ്ട്, അതുമൂലം വെള്ളക്കെട്ടുകൾ ഉണ്ടാവുന്നിടവുമുണ്ട്. അപ്പം ഇങ്ങനെ വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കാനും അത് അധികാരികളെ ബോധിപ്പിക്കാനുമുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാടങ്ങൾ, നമ്മളെ പുഴകൾ, നമ്മളുടെ റോഡുകൾ ഇതൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കൂടി ബാധ്യതയാണ്, നമ്മുടെ കൂടി ചുമതലയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ മാറിപ്പോവരുത്. കാരണം ക്ലീനായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം, ക്ലീനായിട്ട് പ്ലാസ്റ്റിക്കോ മറ്റ് വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ക്ലീനായിട്ട് കിടക്കുന്ന ഒരു പരിസരമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിൽ നിന്നും മാറിപ്പോവരുത് എന്ന് തന്നെ ഇത് ഒന്നും ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. കാരണം ഇത് ദിവസേന നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ പരാതികളായിട്ട് നമ്മൾ കേൾക്കുന്നത് കൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇനി വേസ്റ്റ് ഡംപ് ചെയ്യാനായിട്ട് നമ്മുടെ റോഡുകളിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക, നമ്മുടെ ആളുകൾ എല്ലായിടത്തും ഉണ്ട് എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അതും ട്രാഫിക് നിയമങ്ങൾ നമ്മുടെ റോഡിന്റെ റൂൾസിൽ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ട്രാഫിക്കുകളെ പറ്റിയിട്ടാണ്, ട്രാഫിക് വയലേഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പം എന്താണ് നമ്മൾ ഒരു വീട്ടിൽ നമുക്കൊരാളൊരു ആക്സിഡൻ്റ് ആയി എന്ന് ആകുമ്പോൾ അതൊരു ന്യൂസ് മാത്രമല്ല, അതൊരു ഫാമിലിയുടെ ജീവിതം മാറുന്ന ഒരു നിമിഷം കൂടിയാണ് അതല്ലേ. അതായത് ഒരു ഹെൽമെറ്റ് ഇട്ടിരുന്നെങ്കിലോ അല്ലെങ്കിൽ ആ സിഗ്നലിൽ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിലോ ഒരുപാട് ജീവിതങ്ങൾ സേഫ് ആയേനെ എന്ന് നമ്മളൊരു ഫാമിലിയിൽ ഒരു ആക്സിഡൻ്റ് കേൾക്കുമ്പം നമുക്ക് ഓർമ്മ വരും അല്ലേ. അപ്പം നിങ്ങളോട് നമ്മളുടെ പാസഞ്ചേഴ്സിനോട് നമുക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ട്രാഫിക് റൂൾസ് പാലിക്കുന്നത് എന്തിനാണ്? ഫൈൻ അവോയ്ഡ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ ട്രാഫിക് റൂൾസ് പാലിക്കുന്നത്? അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കുന്ന നമ്പർ മറക്കണ്ട, 954-4700-9192. ഇത് എൻ്റെ റേഡിയോ 91.2 വിൽ ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ്യ.

എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽ കുമാർ. 2026 ലോകകപ്പ് അവസാനിച്ചു. അടുത്ത ലോകകപ്പ് വരെ ഫുട്ബോൾ

തിരികെയെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ട്രാഫിക് നിയമങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് റോഡിൽ ഇറങ്ങിയാൽ നമ്മൾ എല്ലാവരും ഒരു സ്പെഷ്യൽ ക്യാരക്ടറായിട്ട് മാറും അല്ലെ. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഹെൽമെറ്റ് കയ്യിൽ പിടിച്ചു പോകുന്നവര്, സീറ്റ് ബെൽറ്റ് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നവര്, സിഗ്നല് റെഡ് ആണെങ്കിലും ജസ്റ്റ് 5 seconds എന്ന് പറഞ്ഞ് കടക്കുന്നവര്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ട്രാഫിക് നിയമങ്ങളെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, ട്രാഫിക് പാലിക്കുന്നത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നമ്മളുടെ പോലീസിനെ പേടിച്ചിട്ടാണോ എന്നുള്ളൊരു ചോദ്യത്തിലായിരുന്നു നമ്മൾ ഇന്നത്തെ ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544709912 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ ട്രാഫിക്ക്, നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ട്രാഫിക്ക് പാലിച്ചു പോകുന്നത്, നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണോ അതോ ആരെങ്കിലും പേടിച്ചിട്ടാണോ എന്നൊന്ന് പറയുക കേട്ടോ. അതായത് നമ്മളുടെ നാട്ടിലൊരു കോമൺ സീനുണ്ട്, അതായത് ദൂരത്തൊരു പോലീസിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹെൽമെറ്റ് എടുത്തിടും, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഒന്ന് ക്ലിക്കാക്കും, അല്ലെങ്കിൽ സ്പീഡ് 40 സ്ലോ ചെയ്യും. അപ്പോൾ പോലീസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാലോ അപ്പോൾ ഒരു ഫ്രീഡം ആണ് അല്ലേ. അതായത് ഗൂഗിൾ മാപ്പ് പോലും നമ്മളിങ്ങനെ സഹായിക്കും ആ ഒരു സമയത്ത്. പോലീസ് എഹെഡ് എന്നൊരു അലേർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നല്ല കുട്ടികളായിട്ടങ്ങ് മാറും. സിഗ്നലിൽ നിൽക്കുമ്പോൾ അടുത്ത് നിൽക്കുന്നവരെ നോക്കിയിട്ട് നമ്മളങ്ങ് ഡിസൈഡ് ചെയ്യും, ഇവൻ പോയാൽ ഞാനും പോവും. ഒരാൾ ചാടിയാൽ പിന്നെ ചെയിനായിട്ടുള്ള റിയാക്ഷനാണ്, എല്ലാവരും അത് തന്നെ ചെയ്യും. അതായത് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു റോഡ് പണി ഇങ്ങനെ നടക്കുകയാണെന്ന് വെച്ചോ, അപ്പം നമുക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ഒരു സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി നമ്മൾ പോകുന്ന സമയത്ത് ഒന്ന് കുറുകെ കിടക്കുകയെന്ന് വെച്ചോ, അതിന് അവിടെ പോകാനായിട്ട് സ്പേസ് ഇല്ല. അപ്പോൾ സൈഡിൽ ഏതെങ്കിലും ഒരു വഴി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്കൂട്ടർകാരൻ നേരെ ആ ചെറിയ വഴിയിൽ കൂടെ അങ്ങ് എടുത്ത് അങ്ങ് അപ്പുറത്തോട്ട് പോകും. ഇത് പുറകിന് നിൽക്കുന്ന ആളുകൾ മുഴുവനും കാണുന്നുണ്ടാകും, ഇവരും അത് തന്നെ ചെയ്യും. ആ കുറുകെ നിന്ന വണ്ടി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ അവിടെ നിന്നാലും ഈ പോകേണ്ട വണ്ടികളെല്ലാം ഇതേപോലെ ഈ സൈഡിൽ കൂടെയുള്ള വഴിയിലോട്ടെടുത്ത് അങ്ങ് പോവുകയും ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ധൃതിയാണ്, എല്ലാവർക്കും എത്തേണ്ടത് എത്തണം, എല്ലാവരും കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഒരു ഒരു 10 നമ്മൾ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്താലുണ്ടല്ലോ, ഈ വലിയ വണ്ടി അതങ്ങ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും സ്മൂത്തായിട്ട് പോകാമല്ലോ എന്നാരും ചിന്തിക്കുന്നൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളൊന്ന് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറകെ വരുന്നവരത് തന്നെ കാണിക്കും. ഈ സിഗ്നൽ എന്താ, ഡെക്കറേഷൻ ആണോ എന്നുള്ളൊരു ചോദ്യം നമുക്കവിടെ ചോദിക്കേണ്ടി വരും. പക്ഷേ ഇതൊരു തമാശയല്ല കേട്ടോ, നമ്മുടെ ചെറിയ ഒരു ഷോർട്ട് കട്ട്സ് ആണ്. വലിയ ഒരു പ്രോബ്ലത്തിലേക്ക് ഇത് പോകുന്നുണ്ട്. ഹെൽമെറ്റ് ഇല്ലാതെ നമ്മൾ ജസ്റ്റ് നമ്മൾ നിയർ ട്രിപ്പ് പോയത് എവിടെയായിരിക്കും, ഫോൺ നോക്കി നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാകും. ഇവയാണ് പല ആക്സിഡൻസിൻ്റെയും ആയിട്ടുള്ളൊരു മെയിൻ റീസൺ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളെപ്പോഴും പറയുന്നൊരു ഡയലോഗുണ്ട്, എനിക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ ആക്സിഡൻറ്റിന് മുൻപ് ഓൾമോസ്റ്റ് എല്ലാവരും അത് തന്നെയായിരിക്കും പറഞ്ഞിട്ടുള്ളത്. ഒരു ഹെൽമെറ്റ് ഇടുന്നത് ഒരു ഫാഷൻ ഇഷ്യൂ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ജീവിതം സേവ് ചെയ്യാനുള്ളൊരു വളരെ ചീപ്പായിട്ട് കിട്ടുന്നൊരു ഇൻഷുറൻസ് ആണ് അതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ പാസഞ്ചേഴ്സ് നമുക്ക് സത്യസന്ധമായിട്ട് ഓണസ്റ്റായിട്ട് പറയണം, പോലീസിനെ കണ്ടാൽ മാത്രമേ നമ്മൾ റൂൾസ് പാലിക്കാറുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഫണ്ണിയായിട്ട് ചെയ്ത ഒരു ട്രാഫിക് വയലേഷൻ എന്താ എന്ന്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544709912. ട്രാഫിക് നിയമങ്ങൾ ഒരു കോമഡി അല്ല, പക്ഷെ അത് നമ്മൾ പലപ്പോഴും അതൊരു കോമഡി ആക്കാറുണ്ട്. ഇനി മുതൽ നമുക്കൊരു ചെറിയ ചേഞ്ച് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പോലീസ് ഇല്ലെങ്കിലും നമുക്ക് റൂൾസ് പാലിക്കാം, ഫൈൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, നമ്മൾ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കും എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ്യ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് ട്രാഫിക് നിയമങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പോലീസ് ഇല്ലെങ്കിലും നമുക്ക് റൂൾസ് പാലിക്കാം ഇല്ലേ? ഫൈൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല, പക്ഷേ നമ്മുടെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പോലീസ് ഇല്ലെങ്കിലും നമുക്കൊന്ന് റൂൾസ് പാലിക്കാം എന്നാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മളുടെ പാസഞ്ചേഴ്സിനോടായാലും നമ്മളുടെ കേൾക്കുന്ന ശ്രോതാക്കളോടായാലും നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം. നമസ്കാരം.
1: കേൾക്കുന്നുണ്ടോ?
0: കേൾക്കാം.
1: മഴയാണ് തന്നെ.
0: ആ മഴയുണ്ട് പറയത്ത് അല്ലേ?
1: അപ്പൊ നമ്മള് റൂൾസ് പാലിക്കാന്ന് വെച്ചാൽ ഈ കാക്കി ഇട്ടവരുടെ ആവശ്യം നമ്മളുടെ ഇടയിലില്ല. നമ്മൾ നേരെയായ വഴിക്കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന റിസ്ക് ആണത്. നമ്മൾ ശരിക്കും എപ്പോഴും ആലോചിച്ചിരിക്കണം, പുറത്തേക്ക് ഇറങ്ങുമ്പം ഹെൽമെറ്റ് ഉപയോഗിക്കുക, വാഹനത്തിന് വേണ്ട റെക്കോർഡുകൾ നമ്മൾ കരുതുക, കാരണം പുക ചെക്ക് ചെയ്യുക, ഇൻഷുറൻസ് കറക്റ്റ് ആകുക, ലൈസൻസ് മസ്റ്റ് ആണ് നമുക്ക് റോഡിൽ വണ്ടി ഓടിക്കണം. ഇവിടുത്തെ പകുതി വണ്ടികൾ ഇതൊന്നും ഇല്ലാതാണെന്ന് പറഞ്ഞു. ഈ ടൂ വീലേഴ്സ് ഇത് എപ്പോഴാ നമ്മൾ അറിയുന്നതെന്ന് വെച്ചാല് ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് തട്ടുമ്പോ നമ്മൾ ആ വിശേഷം അറിയും. അന്നേരം ഈ നമ്മള് ഈ വഴക്കം പറഞ്ഞു പോകുന്ന പോലീസിനെയും ഒന്ന് ഓർക്കും, നന്നായിട്ട് ഒന്ന് ഓർക്കും. ഈ വാഹനം എവിടെയെങ്കിലും ഒന്ന് മുട്ടുമ്പം നമ്മൾ അതിന്റെ വരും വരാഴിക മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ട്. അപ്പൊ ആദ്യം അവര് നോക്കുന്നത് നമ്മുടെ ലൈസൻസ് കറക്റ്റ് ആണ്, പിന്നെ നമ്മുടെ ഇൻഷുറൻസ് പേപ്പർ, പിന്നെ നമ്മൾ പുക ചെക്ക് ചെയ്തിട്ടുണ്ടോ, പിന്നെ നമ്മൾ മര്യാദക്കാണോ വണ്ടി ഓടിച്ചിരിക്കുന്നത്, ഹെൽമെറ്റ് വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ. ഇത്തരം റൂൾസ് ഒക്കെ നോക്കിയതിന് ശേഷമേ ഉള്ളൂ. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു വലിയ സംഭവം, നമുക്കൊരു ആക്സിഡന്റ്, കയ്യോ കാലോ ഒക്കെ ഓടി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു രൂപ കിട്ടത്തില്ല. ഈ നിയമം തെറ്റാണെങ്കിൽ നമ്മള് റോഡിന്റെ സൈഡിലൂടെ സൈഡിൽ കൂടെ പോകണം, അത് എങ്ങനെ ക്രോസ് ചെയ്യണം, അതൊക്കെ സിഗ്നലിൽ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം വാഹനം ഓടിക്കേണ്ടത്. പലരും ഡ്രൈവിംഗ് നന്നായിട്ട് പഠിക്കാതെയാണ് ഈ വണ്ടിയിൽ ഓടിക്കുന്നത്. കുട്ടികൾക്ക് രക്ഷകർത്താക്കൾ ഓടിക്കുന്ന പല വീടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ റിസ്ക് രക്ഷകർത്താക്കൾക്കാണ്. 15 വയസ്സ് 16 വയസ്സ് കഴിഞ്ഞ് വണ്ടി ഓടിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ചെറിയ കുട്ടികളെ കൊണ്ടും അമ്മയെ കൊണ്ടുവിടാനും അച്ഛനെ കൊണ്ടുവിടാനും ഒക്കെ കുട്ടികളെ ഉപയോഗിക്കുന്ന പല വീടുകളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ അപകടം ക്ഷണിച്ചു വരുത്തുകയാണെന്നുള്ള കാര്യം അവരും ചിലപ്പോ ഒരുപക്ഷെ ബോൾഡ് ആണ്, അവർ ചിലപ്പോ വണ്ടി ഓടിക്കും. പക്ഷെ അവരെ ആ റൂൾ പഠിപ്പിച്ചു വേണം നമ്മൾ റോഡിലേക്ക് ഇറക്കാൻ. അവരെ നിയമപരമായിട്ട് നമ്മൾ ലൈസൻസ് എടുപ്പിച്ചു വേണം കുഞ്ഞുങ്ങളെ കൊണ്ട് വണ്ടി ഓടിക്കാൻ. അതൊരു നിയമമാണ്. അതിന് മുന്നേ എന്ത് സംഭവിച്ചാലും ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല. കഴിഞ്ഞ ദിവസം കോടതിയുടെ ഒരു വിധി വന്നു, അത് സുപ്രീം കോടതിയുടെ വിധിയാണ്. ഹൈക്കോടതി വിധിച്ചൊരു കേസ്, ഇൻഷുറൻസ് കമ്പനി അത് അപ്പീല് പോയിരിക്കുകയാണ്. അതിന്റെ 1 crore രൂപയുണ്ട്. അപ്പൊ അത് ഇൻഷുറൻസ് കമ്പനിയാ കാണിച്ചു കൊടുക്കേണ്ടത്, ആക്സിഡന്റ് സംഭവിച്ചു മരണം സംഭവിച്ചതാണെന്ന് എന്റെ ഓർമ്മ ശരിയെങ്കിൽ ആണ്. അപ്പൊ ആ തുക കൊടുക്കാനെന്ന് വെച്ചാൽ അപ്പൊ ഇൻഷുറൻസ് കമ്പനി ബാധിച്ചു. ആ വണ്ടി ഓടിച്ചിരുന്ന ആളുടെ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ എല്ലാ റൂട്ടും ശരിയായിരുന്നു. പക്ഷെ ലൈസൻസ് ക്ലിയർ അല്ലാത്ത ഒരാള് റോഡ് നിയമം തെറ്റാണ്, വാഹനം ഓടിക്കാൻ പാടില്ല.
0: അതെ അതെ അതെ.
1: ആ ക്ലെയിം നിരസിച്ചു, അത് പാർട്ടി കൊടുക്കേണ്ടി വന്നു അത്രയും വലിയ ക്ലെയിം. മറ്റേ നമ്മളെ ഒരു ഇൻഷുറൻസ് നമ്മൾ 1200 രൂപ അടച്ച ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കാന്ന് വെച്ചാൽ റോഡിൽ നമ്മൾ ഈ സാധനം ഓടിക്കണമെങ്കിൽ അതൊരു നിയമമാണ്. നമുക്ക് തരുന്നത് ചിലപ്പോ ഈ വണ്ടി തട്ടി ഒരാൾ മരണപ്പെടുകയായിരിക്കും ചെയ്യും. ഒരു വലിയ തുക അയാളുടെ ആ ചുറ്റുപാട് അനുസരിച്ച് നമ്മളൊരു തുക കൊടുക്കണം.
0: അതെ അതെ.
1: ആ വലിയ തുക കൊടുക്കുന്നത് ഇൻഷുറൻസ് കമ്പനിയാ. നമ്മൾ ചോദിക്കുമ്പോൾ 1200 എന്തിനാ ഇത് അടയ്ക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട്. വലിയ വണ്ടി 1 lakh 2 lakh എടുത്ത് കുട്ടികൾക്ക് രക്ഷകർത്താക്കൾ എടുത്തു കൊടുക്കുക, അതിന്റെ റൂട്ട്, അതിന്റെ റൂള് ശരിക്കും ചെയ്യത്തില്ല. അവര് ഇൻഷുറൻസ് എടുത്തു കൊടുക്കത്തില്ല സമയത്ത്. ആദ്യം എടുക്കുമ്പോൾ വരും, എന്തായാലും എടുക്കും. അതുകൊണ്ട് ഇപ്പൊ നിർബന്ധമായിട്ട് 3 വർഷം 5 വർഷം ആക്കിയിരിക്കുകയാണ് തേർഡ് പാർട്ടി. കാരണം റോഡിൽ ഇറങ്ങുന്നതിന് ഉള്ള അതെങ്കിലും ഉണ്ടായിരിക്കട്ടെ, പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ കിട്ടത്തില്ലെന്നുള്ളതേ ഉള്ളൂ.
0: അതെ അതെ അതെ അതെ.
1: അപ്പൊ അങ്ങനെ അത് ഇൻഷുറൻസ് കമ്പനികൾ തന്നെ ഇപ്പൊ ആക്കിയിരിക്കുകയാണ് അങ്ങനത്തെ റൂള്. അപ്പൊ റോഡിൽ ഇറങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മള് ഏത് സൈഡിലൂടെ പോണം, നമ്മൾ വേറൊരു വാഹനം വലിയ വാഹനം കയറി വരുമ്പോ നമ്മളൊന്ന് അങ്ങ് ചെറുതായി കൊടുക്കാമെന്ന് ചിലർക്ക് ഒരു ധാരണയുണ്ട്. ഇടിച്ച് കയറി അതിന്റെ ഇടയിൽ കൂടെ കയറി പോകുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ട്, ചെറുപ്പക്കാരുടെ ഇടയിലാണിത് ഒരുപാട്. കാരണം നമ്മളൊന്ന് ഒതുങ്ങി കൊടുക്കുക, വലിയ വാഹനം അങ്ങ് കയറിപ്പോട്ടെ. വിശേഷിച്ചും ഇപ്പൊ ഈ സമയങ്ങളെന്ന് വെച്ചാൽ

0: അപ്പൊ അവരുടെ വിചാരം ഈ റോഡിൽ അവരുടെ തിരക്കുകൊണ്ട് അവർ വിപ്ലവം പിടിച്ചാണ് ഓടിപ്പോകുന്നത്. പക്ഷെ നമ്മൾ ഈ നിയമം എല്ലാം പാലിച്ചിരിക്കണം, എത്ര തിരക്കാണെങ്കിലും നമ്മൾ ഇതെല്ലാം കറക്റ്റ് ചെയ്തിരിക്കണം, പേപ്പേഴ്സ് എല്ലാം വേണം വാഹനം ഓടിക്കേണ്ടത്.
1: ഓക്കെ,
0: എല്ലാവരും ശരിയായ രീതിയിലൂടെ സഞ്ചരിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്.
1: അതെ, എല്ലാവരും ശരിയായ ദിശയിൽ തന്നെ എല്ലാവരും സഞ്ചരിക്കട്ടെ, എല്ലാവരും സേഫ് ആയിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ കൂടുതൽ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544407012. ഇത് എന്റെ റേഡിയോ 91.2 വിൽ ഓൺ ആയിട്ട് വരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

കളകളം ഇളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതും ഒരാളുകുളം ഇളകിയ ചുരുളകം ആഹാ കളകളം ഇളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതും ഒരാളുകുളം ഇളകിയ ചുരുളം.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജി

ടെസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം, RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.

0: ഓൺലി രശ്മി ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓൺ ആയിട്ടുകാരെ പാസഞ്ചർ ആയിരുന്നു. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയ്യായിരുന്നു. അങ്ങനെ സംസാരിച്ച് സംസാരിച്ചതാണ്ട് ഇന്നത്തെ നമ്മുടെ ദിവസത്തിൻ്റെ ഓൺ ആയിട്ടുകാരെ പാസഞ്ചറിൻ്റെ സമയത്തിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളെ ട്രാഫിക് വയലേഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ പാസഞ്ചേഴ്സിന് ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സിമ്പിൾ ടോപ്പിക് ആയിരുന്നു. പക്ഷേ ഹെൽമെറ്റ് കയ്യിൽ പിടിച്ചാൽ സ്റ്റൈൽ കിട്ടില്ല, തലയിലിട്ടാൽ പക്ഷേ നമുക്ക് ലൈഫ് കിട്ടും, സിഗ്നലിൽ ജമ്പ് ചെയ്താൽ 2 മിനിറ്റ് നമുക്ക് സേവ് ആവും, പക്ഷെ ഒരുപാട് ജീവിതം റിസ്ക് ആവും. ഇനി മുതൽ നമുക്കൊരു ചെറിയ പ്രോമിസ് നമുക്ക് എടുക്കാം കേട്ടോ. അതായത് ഒരു പോലീസ് ഇല്ലെങ്കിലും റൂൾസ് ഫോളോ ചെയ്യാം. ഫൈൻ അവോയ്ഡ് ചെയ്യാനല്ല, നമ്മളെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം റോഡിൽ സ്റ്റണ്ട് കാണിക്കുന്നവർ ഹീറോ അല്ല, സേഫായി വീട്ടിലെത്തുന്നവനാണ് റിയൽ ഹീറോ. അപ്പം ഇത് തന്നെ മനസ്സിൽ വെച്ചിട്ട് നാളെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് തിരികെ എത്താമെന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അതിനിടയിൽ നമുക്ക് വിശപ്പിരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഉദ്ഘാടനം 8 ഓഗസ്റ്റ് ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് എൻ്റെ റേഡിയോ അങ്കണത്തിൽ വെച്ചാണ് നടക്കുന്നത്. ശ്രീ ജെബി മേത്തർ MP ആണ് നിർവഹിക്കുന്നത്. ഒപ്പം ഗുരുസേവാ പുരസ്കാര വിതരണവും നടക്കുന്നുണ്ട്. അപ്പം എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ. രണ്ടായിരത്തി 2026 ലോകകപ്പ് അവസാനിച്ചു. അടുത്ത ലോകകപ്പ് വരെ ഫുട്ബോൾ ലോകത്തിന് പലതരം പ്രവൃത്തികളാണ്. ഫുട്ബോൾ ഒരു ടൂർണമെന്റ് മാത്രമായി നിലനിൽക്കുന്നില്ല, അത് വ്യത്യസ്തങ്ങളായ ലോകങ്ങളിലെ കാണികളുടെ കൂടിച്ചേരൽ കൂടിയാണ്. ലോകകപ്പ് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഒരു നിർദ്ദേശം കൂടിയാണ് കഴിഞ്ഞ ഫിഫ കപ്പിലൂടെ കണ്ടത്. ആദ്യമായാണ് 3 രാജ്യങ്ങൾ ആതിഥേയത്വം വഹിച്ച ലോകകപ്പ് നടക്കുന്നത്. 48 ടീമുകളും 104 മത്സരങ്ങളുമൊക്കെ നടന്നു അത്രേ. ലോകകപ്പിന്റെ പഴയ നിലവാരം തകർന്നു പോകുമെന്ന് ആശങ്കപ്പെട്ടവരുമുണ്ട്. എന്നാൽ കൂടുതൽ രാജ്യങ്ങൾക്ക് ഇതിൽ തിളങ്ങാൻ അവസരം ലഭിച്ചു എന്നതാണ് പ്രത്യേകത. സ്പെയിനാണ് ഫിഫ കപ്പ് കരസ്ഥമാക്കിയത് എന്നത് നാം അറിഞ്ഞു കഴിഞ്ഞു. മുൻപ് 2 തവണ സ്പെയിൻ ലോകകപ്പ് നേടിയിട്ടുണ്ട്. അവരുടെ അച്ചടക്കവും മുൻനിരയിലെ കളിക്കാരുടെയും മധ്യനിരയിലെ കളിക്കാരുടെയും ഒക്കെ തന്ത്രപൂർണമായ കളികളും പന്ത് മറ്റാർക്കും കൊടുക്കാതെ പോലും കൊണ്ടു നടന്ന് മുന്നേറിയതുമൊക്കെ അവരുടെ വിജയത്തിന്റെ അടിത്തറയായി. അവസാന ടൂർണമെന്റിൽ ഒരു ഗോൾ മാത്രം നേടിയുള്ളൂവെങ്കിലും അതൊരു വിജയത്തിന്റെ ഗോളായിരുന്നു. 2 സ്ഥാനത്തേക്ക് ലോകകപ്പിന്റെ ഫൈനലിൽ സ്പെയിനൊപ്പം മത്സരിച്ചത് അർജന്റീനയാണ്. 39 വയസ്സിൽ ലയണൽ മെസ്സി ടീമിനെ നയിച്ചു. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് ടീമിന് ഫൈനലിലെത്താൻ കഴിഞ്ഞുവെങ്കിലും കിരീടം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സങ്കടകരമായി പോയി. അദ്ദേഹത്തിന്റെ കളിയിലുള്ള പ്രാവീണ്യം ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഫൈനലിൽ തോറ്റെങ്കിലും അവസാന കളി വരെ നിലനിൽക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതും നന്നായി എന്ന് വിലയിരുത്തപ്പെടുന്നു. എന്നാൽ മെസ്സിയുടെ യുഗത്തിന്റെ അവസാന അധ്യായങ്ങളിലൊന്നായി ഫുട്ബോൾ ലോകം ഈ കളിയെ കാണുന്നു. തലമുറകൾ മാറുന്നതിനും ഈ ലോകകപ്പ് സാക്ഷിയായി. പല പ്രശസ്ത ടീമുകളുടെയും പ്രധാനപ്പെട്ട കളിക്കാരൊക്കെ അവരുടെ കളി അവസാനിപ്പിക്കാനും പുതുമുഖങ്ങൾക്ക് അവസരം നൽകാനുമൊക്കെയുള്ള പ്രവണതകൾ നാം കണ്ടു. എംബാപ്പെ എന്ന പ്രമുഖ കളിക്കാരൻ തന്റെ ഗോൾ വേട്ട തുടർന്നു മികച്ച കളിക്കാരനിൽ ഒരാളായി. മുൻനിര താരമായി ഗോൾഡൻ ബോൾ നേടി. താരതമ്യേന ചെറിയ രാജ്യങ്ങൾക്കും ഫുട്ബോളിൽ തങ്ങളുടേതായ പങ്ക് നിർവഹിക്കാനുണ്ട് എന്നത് എല്ലാവരുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന കളിയായി ഫിഫ കപ്പിനെ കാണാൻ കാരണമായി. മിക്കവാറുമുള്ള എല്ലാ രാജ്യങ്ങളും ലോകകപ്പ് മത്സരത്തിന്റെ വേദിയിലേക്ക് വന്നു എന്നതും സന്തോഷകരമാണ്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഫുട്ബോൾ ടൂർണമെന്റുകൾ വ്യാപിക്കുന്നു എന്നുള്ളതും ഫിഫ കപ്പിന്റെ പിന്നീടുള്ള ഇഫക്റ്റായി നമുക്ക് കണക്കാക്കാം. വിജയികൾക്ക് അനുമോദനങ്ങൾ, ഒപ്പം വിനോദത്തിന്റെയും കായികമായ ഉയർച്ചയുടെയും മേഖലകളിലേക്ക് നമ്മളുടെ യുവാക്കൾ ഉയർന്നു വരട്ടെ. ഫുട്ബോളും ക്രിക്കറ്റും മറ്റ് കളികളുമൊക്കെ അവർക്ക് ലഹരിയായി മാറട്ടെ എന്നും കാലാന്തരത്തിൽ ആഗ്രഹിക്കാം. പ്രശസ്തമായ ഒരു ചൈനീസ് പഴഞ്ചൊല്ലുണ്ട്, അത് ഇങ്ങനെയാണ്: അടഞ്ഞവായ കുഴപ്പങ്ങൾ ഒഴിവാക്കും, പക്ഷേ അടഞ്ഞ മനസ്സ് അതിനെ ക്ഷണിച്ചു വരുത്തും എന്ന്. അടച്ചുവെച്ച വായ ആവശ്യമില്ലാതെ വർത്തമാനങ്ങൾ പറയില്ല, അത് സംസാരത്തിൽ നാം പ്രയോഗിക്കുന്ന വിവേകത്തെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങളും അവർ പറയുന്ന വാക്കുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. കോപത്തിൽ പറയുന്ന ഒരു വാക്ക്, ചിന്തിക്കാതെ നടത്തുന്ന ഒരു വിമർശനം, അനവസരത്തിൽ പറയുന്ന ഒരു വർത്തമാനം, വേണ്ടാത്തിടത്ത് രഹസ്യങ്ങൾ വെളിപ്പെടുത്തൽ, മറ്റൊരാളെ അപമാനിക്കുന്ന തരത്തിലുള്ള തമാശകൾ, ഇവയൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും അടഞ്ഞ വായ കുഴപ്പങ്ങൾ ഒഴിവാക്കും എന്ന് പറയുന്നത്. പല സംസ്കാരങ്ങളിലും ഇങ്ങനെയും പറയാറുണ്ട്, സംസാരിക്കുന്നതിനേക്കാൾ കേൾക്കാനാണ് നാം ശ്രമിക്കേണ്ടത് എന്ന്. പല മോട്ടിവേഷൻ ക്ലാസുകളിലും അവർ പറയാറുമുണ്ട്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്, നാം സംസാരിക്കുന്നതിനല്ല പ്രാധാന്യം എന്ന്. മിണ്ടാതിരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഭീരുവാകുക എന്നുള്ളതല്ല, അത് ഒരു പക്വതയുടെ ലക്ഷണമാണ്. ഒരു വാക്ക് പറയുന്നതിന് മുൻപ് അതുണ്ടാക്കുന്ന ഫലത്തെക്കുറിച്ച് പലതവണ ചിന്തിക്കാൻ കഴിയണം, അവരാണ് യഥാർത്ഥ വിവേകികൾ. ഈ പഴഞ്ചൊല്ലിന് തന്നെ 2 ഭാഗം കൂടുതൽ ഗൗരവമുള്ളതാണ്: പക്ഷേ അടഞ്ഞ മനസ്സ്
അതിനെ ക്ഷണിച്ചു വരുത്തും എന്ന്. അടഞ്ഞ മനസ്സ് എന്ന് പറയുമ്പോൾ പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാക്കാത്ത മനോഭാവമാണ്. സ്വന്തം അഭിപ്രായം മാത്രമാണ് ശരിയെന്ന് കരുതുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, വാദങ്ങൾ, അനുഭവങ്ങൾ ഒക്കെ കേൾക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ആ മനോഭാവം പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും തീവ്രവാദത്തിലും ധ്രുവീകരണത്തിനുമൊക്കെ അത് വഴിവെക്കും. ശാസ്ത്രത്തിലും വിദ്യാഭ്യാസത്തിലും അത് ദോഷം ചെയ്യും. അറിവിൻ്റെ വളർച്ചയെ തടയും. വായ അടയ്ക്കുക ചിലപ്പോൾ നല്ലത് തന്നെയാണ്, പക്ഷേ മനസ്സ് അടച്ചു വെക്കുന്നത് തെറ്റുമാണ്. എത്ര മനോഹരമാണ് ഈ പഴഞ്ചൊല്ല് എന്ന് കേട്ടുനോക്കൂ. അടഞ്ഞ വായ കുഴപ്പങ്ങൾ ഒഴിവാക്കും, പക്ഷേ അടഞ്ഞ മനസ്സ് കുഴപ്പങ്ങളെ ക്ഷണിച്ചു വരുത്തും എന്നാണ്. സംസാരിക്കുമ്പോൾ നാവിന് നിയന്ത്രണം വേണം, ചിന്തിക്കുമ്പോൾ മനസ്സിന് സ്വാതന്ത്ര്യം നൽകണം. നിശബ്ദമായ വായ ജീവിതത്തെ രക്ഷിക്കും, എന്നാൽ തുറന്ന മനസ്സ് ജീവിതത്തെ വളർത്തും എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. കാലാന്തരത്തിൽ ഇനി പ്രശസ്തമായ ഒരു ഗാനം കേൾക്കാം. കാലാന്തരം ഗാനത്തിന് ശേഷം തുടരും.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
6: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
7: കേസർബായി കർക്കർ എന്ന പേരിൽ ഒരു ഗായികയുണ്ടായിരുന്നു. 1892 ജനിച്ച് 1977 അവർ മരിച്ചു. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും മഹത്തായ ഗായികമാരിൽ ഒരാളാണ് കേസർബായി കർക്കർ. ഇന്ത്യക്കാരിയാണ്. ഗോവയിലെ കെറി എന്ന ഗ്രാമത്തിലാണ് അവർ ജനിച്ചത്. കുട്ടിക്കാലത്ത് തന്നെ സംഗീതത്തിൽ മറ്റാരും പ്രകടിപ്പിക്കാത്ത കഴിവുകൾ അവർ പ്രകടിപ്പിച്ചു. അങ്ങനെ സംഗീതം പഠിക്കാനായി ബോംബെയിലേക്ക് അവർ പോയി. പ്രശസ്തമായ ജയ്പൂർ അത്രൌലി ഖരാനയുടെ ആചാര്യനായ ഉസ്താദ് അല്ലാദിയ ഖാന്റെ കീഴിൽ സംഗീതം പഠിച്ചു. വളരെ കർശനമായ പരിശീലനം. വർഷങ്ങൾ നീണ്ട സംഗീതാഭ്യാസനത്തിന് ശേഷം അവർ ഖരാനയുടെ പ്രതീകമായി ഉയർന്നു. കേസർബായിയുടെ പാട്ടുകളുടെ പ്രധാന സവിശേഷതകൾ: ശ്രുതി, ശുദ്ധിയായ ഉച്ചാരണം, സങ്കീർണമായ രാഗ വികാസം, ലയബോധം, ഗാംഭീര്യമാർന്ന ശബ്ദം എന്നിവയായിരുന്നു. അവർ മറ്റാരും പ്രകടിപ്പിക്കാത്ത മികവ് തന്റെ സംഗീത പ്രവർത്തനത്തിൽ പ്രകടിപ്പിച്ചു. അവരുടെ പാട്ടുകൾ ജനപ്രിയതയ്ക്കും അപ്പുറം ശാസ്ത്രീയ സംഗീതത്തിന്റെ സൗന്ദര്യത്തെ കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ളതായിരുന്നു. വളരെ ശ്രദ്ധിച്ചു മാത്രം അവർ പൊതുപരിപാടികളിൽ പങ്കെടുത്തു. റെക്കോർഡിങ്ങുകളും ആൽബങ്ങളുമൊക്കെ അവർക്ക് വളരെ കുറവായിരുന്നു. എന്നാൽ ലഭ്യമായ ആൽബങ്ങളൊക്കെ തന്നെ ഇന്നും ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 1964 ഭാരത സർക്കാർ അവരെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. സംഗീതത്തിലെ അവരുടെ സംഭാവനകളെ പരിഗണിച്ച് നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങളും അവരെ ബഹുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തേക്കും അവരുടെ പ്രശസ്തി വ്യാപിച്ചു. 1977 അമേരിക്കൻ ബഹിരാകാശ പേടകമായ വോയേജർ ഗോൾഡൻ റെക്കോർഡിൽ ലോകത്തിന്റെ വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള മികച്ച സംഗീത സൃഷ്ടികൾ ഉൾപ്പെടുത്തിയപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് കേസർബായി ആലപിച്ച ജാത് കഹാൻ ഹോ എന്ന ഖയാലായിരുന്നു. ഭൂമിക്ക് പുറത്തേക്ക് മനുഷ്യ സംസ്കാരത്തിന്റെ അടയാളങ്ങൾ പതിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ ബഹിരാകാശ പേടകം പോയപ്പോൾ അതിൽ പാടിയ പാട്ട് ഈ ഇന്ത്യക്കാരിയുടേതായിരുന്നു. കേസർബായി കർക്കർ 1977 സെപ്റ്റംബർ 16 മുംബൈയിൽ അന്തരിച്ചു. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിന്റെ ചരിത്രത്തിൽ കലയുടെ പരിശുദ്ധിയും പൂർണതയും ജീവിതം മുഴുവൻ പിന്തുടർന്ന ആ മഹാഗായികയ്ക്ക് ലോകം നൽകിയ അംഗീകാരം കൂടിയായിരുന്നു വോയേജർ ഗോൾഡൻ റെക്കോർഡിൽ അവരുടെ പാട്ട് ഉൾപ്പെടുത്തിയത്. കലയുടെ പരിശുദ്ധിയും തുടർച്ചയായ ശിക്ഷണവും പാരമ്പര്യത്തോടും പൈതൃകത്തോടുമുള്ള ആദരവും ഗുണമേന്മയോടുള്ള പ്രതിബദ്ധതയും ജനപ്രീതിയേക്കാൾ വലുത് മികവാണ് എന്നുള്ള സമീപനവുമാണ് കേസർബായ് കർക്കർ എന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ച വനിതയെ ഇത്രത്തോളം ഉയർത്തിയത്. അവരുടെ സ്മരണകൾ കൂടി കാലാന്തരത്തിന്റെ ഈ ലക്കം പങ്കുവെക്കുന്നു. കേസർബായ് കർക്കർ എന്ന ഇന്ത്യയിൽ ജനിച്ച പ്രശസ്തയായ ഗായിക പാടിയ ജാത്ത് കഹാൻ ഹോ എന്ന ഗാനം നമുക്ക് കാലാന്തരത്തിൽ കേൾക്കാം. കാരണം ഇന്ത്യക്ക് പുറത്ത്, ലോകത്തിനും പുറത്ത് ഒരു ബഹിരാകാശ പേടകം പോയപ്പോൾ അവിടെ പാടിയ ഗാനങ്ങളിൽ ഒന്നാണ് ജാത്ത് കഹാൻ ഹോ. ആ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് കാലാന്തരം ആ ഗാനം സംപ്രേഷണം ചെയ്യുന്നു.

0: കാലാന്തരം.
1: കാലാന്തരത്തിൽ ഇനിയൊരു വിദേശ വിശേഷം പറയാം. ടോക്കിയോ നഗരത്തിൽ ജപ്പാനിലാണ് ജിംബോച്ചോ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു സ്ഥലമുണ്ട്. അവിടെ ബുക്ക് ടൗൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ആധുനിക നഗര ജീവിതത്തിന്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടിയ ഒരു പ്രദേശം. ജിംബോച്ചോയുടെ പ്രത്യേകത ഏകദേശം 150-ലധികം പുസ്തകശാലകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ 150-ലധികം വരുന്ന പുസ്തകശാലകളിലും പഴയ പുസ്തകങ്ങളാണ് വിൽക്കുന്നത് എന്നതാണ് പ്രധാനം. സാഹിത്യവും തത്വചിന്തയും ചരിത്രം, കല, സിനിമ, ശാസ്ത്രം, കുട്ടികളുടെ പുസ്തകങ്ങൾ, കൈയെഴുത്ത് പുസ്തകങ്ങൾ, പഴയ മാസികകൾ, ഭൂപടങ്ങൾ, പോസ്റ്ററുകൾ, ഇവയെല്ലാം അവിടെ നിന്നും ലഭിക്കും. വർഷങ്ങളുടെ പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രന്ഥങ്ങളും അവിടെ നിന്ന് ലഭിക്കും. നിരവധി സർവകലാശാലകളുടെ സമീപത്താണ് ഈ കടകളുള്ളത് എന്നത് മറ്റൊരു പ്രത്യേകത. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും എഴുത്തുകാർക്കും പുസ്തക സ്നേഹികൾക്കുമൊക്കെ എപ്പോഴും ഇവിടെ വരാം, പുസ്തകങ്ങൾ കണ്ടെത്താം, അവിടെ നിന്നും കോഫി കുടിക്കാം, വർത്തമാനം പറയാം, മണിക്കൂറുകളോളം ഇരുന്ന് വായിക്കാനും എഴുതാനും സംഭാഷണം നടത്താനും ഒക്കെ അനുയോജ്യമായ ശാന്തമായ അന്തരീക്ഷം ലഭിക്കുന്നു. ജിംബോച്ചോയിൽ എഴുത്തുകാരും ചിന്തകരും കലാകാരന്മാരുമൊക്കെ പതിവായി എത്താറുണ്ട്. അവരും ഇവിടെ സമയം ചിലവഴിക്കാറുണ്ട്. അവർക്കൊപ്പം പുതിയ തലമുറയ്ക്കും അവരുടെ അനുഭവങ്ങൾ കേൾക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള അവസരമുണ്ട്. ജിംബോച്ചോ ബുക്ക് ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. തെരുവുകൾ മുഴുവൻ പുസ്തക സ്റ്റാളുകളായി മാറുകയും അപൂർവങ്ങളായ ഗ്രന്ഥങ്ങൾ പ്രത്യേക വിലയിൽ കിട്ടുകയുമൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ജപ്പാനിലെ ഏറ്റവും വലിയ പുസ്തകോത്സവവും ജിംബോച്ചോയിലാണ്. പുസ്തകമണം പേറുന്ന വഴികൾ, ചെറിയ കടകൾ, ശാന്തമായ കഫേകൾ, പുസ്തകങ്ങൾ അന്വേഷിക്കുന്ന ഇഷ്ടപ്പെടുന്ന വായനക്കാർ, ഇവരെല്ലാം ചേർന്ന് ഈ കാലഘട്ടത്തിലും ഒരു പുതിയ അനുഭവം ആ തെരുവുകൾക്ക് സമ്മാനിക്കുന്നു. ഡിജിറ്റൽ കാലത്തും അച്ചടിച്ച പുസ്തകങ്ങളോടുള്ള മനുഷ്യരുടെ സ്നേഹം ഇന്നും ഉണ്ട് എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ജിംബോച്ചോയെ പോലെ നമുക്കും ചില നഗരങ്ങൾ ഉണ്ടാകട്ടെ. തിരുവനന്തപുരത്തെയോ കോഴിക്കോടെയോ ചില തെരുവുകളിൽ നമുക്ക് ചില അനുഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ അവ പൂർണമായും ജിംബോച്ചോയെ പോലെയുള്ള നഗരങ്ങളുടേതായ രീതിയിലേക്ക് മാറുന്നില്ല എന്നുള്ളതും കാലാന്തരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ചെറിയ നഗരങ്ങളിലും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. കാലാന്തരത്തിൽ ഇനി പ്രശസ്തമായ ഒരു ഗാനം കേൾക്കാം. കാലാന്തരം ഗാനത്തിന് ശേഷം തുടരും.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണം മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: ആൽഡസ് ഹക്സ്ലി എന്ന വിഖ്യാതനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ 1894 ജനിച്ചു, 1963 അന്തരിച്ചു. ധാരാളം ലേഖനങ്ങളും നോവലുകളും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും മറ്റു പുസ്തകങ്ങളും പഠിക്കാനുമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു വാക്യം ഇവിടെ അവതരിപ്പിക്കാം. ആളുകൾക്ക് നല്ലവരാവണമെന്നുണ്ട്, എന്നാൽ അധികം നല്ലവരാവണമെന്നില്ല, എപ്പോഴും നല്ലവരാവണമെന്നും ആഗ്രഹിക്കുന്നില്ല. ഈ വാചകം മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള ആൽഡസ് ഹക്സ്ലിയുടെ ആഴമേറിയ നിരീക്ഷണമാണ്. മനുഷ്യരെല്ലാവരും നന്നാവാൻ അല്ലെങ്കിൽ നല്ലവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം പലപ്പോഴും സാഹചര്യങ്ങൾക്കും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും സൗകര്യത്തിനും അടിസ്ഥാനപ്പെടുത്തി വ്യത്യാസം വരുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. സാങ്കേതിക വിദ്യ മനുഷ്യനെ മോചിപ്പിക്കുമോ അതോ അടിമയാക്കുമോ എന്ന് ആലോചിക്കുന്ന കാലത്താണ് ഹക്സ്ലിയുടെ ഈ പഴയ ഓർമ്മപ്പെടുത്തൽ. ആളുകൾക്ക് നല്ലവരാവണമെന്നുണ്ട്, എപ്പോഴും നല്ലവരാവണമെന്നുമില്ല. ഈ ഉദ്ധരണികളോടുകൂടി ഈ ആഴ്ചയിലെ കാലാന്തരം അവസാനിക്കുന്നു. കാലാന്തരം തയ്യാറാക്കി അവതരിപ്പിച്ചത് P. സുനിൽകുമാർ. കാലാന്തരം എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8 ബുധനാഴ്ച രാവിലെ 9.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യ പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
11: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
12: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
13: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

ചരിത്രം കത്തിക്കുവാനായി രാക്ഷസന്മാർ ഹനുമാൻ ഇനി യുദ്ധം ചെയ്യണ്ടേ? രാവണനായിട്ട് ചെയ്തിട്ടുണ്ടൊക്കെ ഹനുമാൻ സ്വാമി ലങ്കയിൽ നിന്ന് വന്നത് മുതൽ രാമനായി സംസാരിക്കുന്നതും കബീന്ദ്രന്മാരുടെ ആഘോഷവും ആഹ്ലാദവും ഒക്കെ നമുക്ക് കഥാപാത്രങ്ങളിലും

സംശയവും ആടിയിട്ടും. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ ഹനുമാൻ സ്വാമി ലങ്കയിൽ നിന്ന് വന്നത് മുതൽ രാമനായി സംസാരിക്കുന്നതും കവീന്ദ്രന്മാരുടെ ആഘോഷവും ആഹ്ലാദവും ഒക്കെ നമുക്ക് കഥാപാത്രങ്ങളിലൂടെ ഒന്ന് കേട്ടു നോക്കാം.

ഹനുമാൻ, താങ്കളെ ഞാൻ അനുമോദിക്കുന്നു. രാവണൻ കാക്കുന്ന ലങ്കയിലെത്തി സീതയെ കണ്ടുവന്ന നിനക്ക് എന്തു തന്നാലും മതിയാകില്ല. സുഗ്രീവ സീതാന്വേഷണം ഭംഗിയായി നടന്നു. എന്നാലും ഈ അലറുന്ന കടൽ കാണുമ്പോൾ മനസ്സ് വേവലാതിപ്പെടുന്നു.

ആരംഭിച്ചു കഴിഞ്ഞു. സൂര്യഭഗവാൻ ആകാശമുദ്ധത്തിലെത്തിയ ഈ മുഹൂർത്തം വിജയപ്രദമാണ്. രാവണവധത്തിന് ഞാൻ ഇറങ്ങിയെന്നറിഞ്ഞാലേ മൈഥിലി ജീവനിൽ ആശ വയ്ക്കൂ. വേഗം പുറപ്പെടാം, യുദ്ധകാഹളം മുഴങ്ങട്ടെ.

0: വഴി നോക്കാൻ സമർത്ഥരായ 6000 ബാനരന്മാരെ കൂട്ടി നീലൻ മുമ്പിൽ ഗമിക്കട്ടെ. നീല കായും കനിയും കിട്ടുന്ന വഴി കണ്ടുപിടിക്കുക. ജലദുർഗങ്ങൾ, വരണ്ട കുഴികൾ, കാടുകൾ എന്നിവയിലെല്ലാം ശത്രുസൈന്യം ഒളിഞ്ഞിരിക്കുന്നുവോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സുഗ്രീവ വാനരസേനയുടെ വലതുവശം രക്ഷിച്ചുകൊണ്ട് ഋഷഭൻ നടക്കട്ടെ. ഇടതുഭാഗം രക്ഷിക്കാൻ ഗന്ധമാതനനെ നിയോഗിക്കും. നടുവിൽ ഹനുമാന്റെ തോളിൽ കയറി ഞാൻ, എനിക്ക് പിന്നിൽ അങ്കദന്റെ തോളിൽ ലക്ഷ്മണൻ. സേനയുടെ പിൻവശം പാലിച്ചുകൊണ്ട് ജാംബവാൻ, സുഷേണൻ, പ്ലവാക്ഷൻ എന്നിവർ നടക്കട്ടെ.
1: വാനരസൈന്യമേ പുറപ്പെടും, യുദ്ധത്തിന്റെ കാഹളം ഒരിക്കൽ കൂടി മുഴങ്ങട്ടെ.
2: ആവിഷ്കരിക്കുക എന്നതാണ് ഇനി യുദ്ധം ചെയ്യേണ്ടേ. രാവണനായിട്ട് യുദ്ധം ചെയ്തിട്ട് വേണം സീതാദേവിയെ രക്ഷിക്കുവാൻ. അതിനു വേണ്ടിയിട്ട് യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. പിന്നെ കോടിക്കണക്കിന് വാനരന്മാരുണ്ട് അസന്തോഷത്തിനായിട്ട്.

0: ഈ വൈവശ്യം കളയുക. ശോകം ശൂന്യത്തെ നശിപ്പിക്കും. യുദ്ധത്തെയും യുദ്ധത്തിൽ വില്ലേന്ത്യ ശ്രീരാമനെയും തടുക്കാൻ ത്രിലോകങ്ങളിലും ആരുമില്ലെന്നറിയും. ഈ കാണുന്ന വാനരപ്പട മുഴുവൻ അങ്ങക്കൊപ്പമുണ്ട്. പുറപ്പെടൂ രാജാവേ.
1: സുഗ്രീവ, ഞാനിപ്പോൾ തന്നെ പുറപ്പെടാൻ ആരംഭിച്ചു കഴിഞ്ഞു. സൂര്യഭഗവാൻ ആകാശമധ്യത്തിലെത്തിയ ഈ മുഹൂർത്തം വിജയപ്രദമാണ്. രാവണവധത്തിന് ഞാൻ ഇറങ്ങിയെന്നറിഞ്ഞാലേ മൈഥിലി ജീവനിൽ ആശ വയ്ക്കൂ. വേഗം പുറപ്പെടാം, യുദ്ധകാഹളം മുഴങ്ങട്ടെ. വഴിനോക്കാൻ സമർത്ഥരായ 6000 ബാലരന്മാരെ കൂട്ടി നീലൻ മുമ്പിൽ ഗമിക്കട്ടെ. നീല, കായും കനിയും കിട്ടുന്ന വഴി കണ്ടുപിടിക്കുക. ജലദുർഗങ്ങൾ, വരണ്ട കുഴികൾ, കാടുകൾ എന്നിവയിലെല്ലാം ശത്രു സൈന്യം ഒളിഞ്ഞിരിക്കുന്നുവോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സുഗ്രീവ, വാനരസേനയുടെ വലതുവശം രക്ഷിച്ചുകൊണ്ട് ഋഷഭൻ നടക്കട്ടെ. ഇടതുഭാഗം രക്ഷിക്കാൻ ഗന്ധമാതനെ നിയോഗിക്കും. നടുവിൽ ഹനുമാന്റെ തോളിൽ കയറി ഞാനും, എനിക്ക് പിന്നിൽ അംഗദന്റെ തോളിൽ ലക്ഷ്മണൻ. സേനയുടെ പിൻവശം പാലിച്ചുകൊണ്ട് ജാംബവാൻ, സുഷേണൻ, പ്ലവാക്ഷൻ എന്നിവർ നടക്കട്ടെ.

ഇത്ര ശക്തമായിട്ടുള്ള സൈന്യം കാടും മലയൊക്കെ കടന്ന് മഹേന്ദ്ര പർവ്വതത്തിന്റെ അരികിലേക്ക്. തൊട്ടുമുന്നിൽ പിന്നിടേണ്ട സമുദ്രം കണ്ട് രാമനെ വീണ്ടും അത് ആശങ്കാകുലനാക്കി. സമുദ്രം കടക്കാനൊരു മാർഗം കണ്ടെത്തണ്ടേ? അതുവരെ വാനരന്മാരോട് കാടുകളിൽ ഒളിച്ചിരിക്കുവാൻ രാമൻ നിർദ്ദേശം നൽകി. രാമായണ കഥയുടെ അടുത്ത ഭാഗം നമുക്ക് കേൾക്കാം നാളെ വൈകിട്ട് കൃത്യം 6:40 തന്നെ. കഥ പറഞ്ഞ് ഞാൻ സ്വാതി ആചാര്യ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്.

ബിഗ് ബഡ്ജറ്റ് ഉള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞു. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തി വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
6: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
7: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
5: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
8: പാട്ടുകളുമായി ഇത് എന്റെ റേഡിയോ 91.2.

0: ചേട്ടയിലെ കമ്പനി ജോലിയുള്ള മോഹനെ ചേട്ടൻ കാണുമെങ്കിൽ ഞാനൊന്ന് തിരക്കിയെന്ന് പറയണേ.
1: എന്താ നിനക്ക് കമ്പനി ജോലിക്ക് കയറണോ?
0: എനിക്ക് അവനോട് ഇത്തിരി കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്.
1: വലിയ രഹസ്യമൊന്നും അല്ലെങ്കിൽ എന്നോടൊന്ന് പറ പാർവതി അമ്മേ.
0: അവന്റെ മോടെ കാര്യം ഒന്ന് സംസാരിച്ചു നോക്കാനാ.
1: മോടെ കാര്യോ? വലിയ കല്യാണാലവനെയാണ്, അത് നടക്കത്തില്ല. ആ കൊച്ചു പഠിച്ചോണ്ടിരിക്കുക.
0: കല്യാണക്കാരി ഒന്നും അല്ല ചേട്ടാ, ആ പെങ്കൊച്ച് സ്കൂട്ടറെ പോകുന്നത് ചേട്ടൻ കണ്ടിട്ടുണ്ടോ?
1: കൊച്ചിനെ എനിക്കറിയാം, സ്കൂട്ടറിൽ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല.
0: എന്നാ ചേട്ടനെ ഒന്ന് ശ്രദ്ധിക്കണം, ഞാൻ കാണിച്ചു തരാം. ജെറ്റ് വിമാനം പോകുന്നത് പോലെ ആ കൊച്ചു സ്കൂട്ടർ ഓടിച്ചോണ്ട് പോകുന്നത്.
1: ഓഹോ, അത് ശരി.
0: സാധാരണ ആമ്പിള്ളേരെ ആ ബൈക്കിൽ പറന്ന് പോകുന്നത്, ഇത് ആമ്പിള്ളേരെക്കാളും സ്പീഡിലാ വെച്ച് കത്തിക്കുന്നത്.
1: അത്ര സ്പീഡിൽ പോകേണ്ട കാര്യം എന്തുവാ? അത്യാവശ്യമാണെങ്കിൽ 10-15 മിനിറ്റിന് മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പോരാ.
0: അത് ഞാനും ആലോചിച്ചതാ, കുഞ്ഞുങ്ങളില്ലാതിരുന്ന് നേർച്ചയും നിറപറയും നടത്തി ജനിച്ച മോളാ അത്.
1: മോഹനെ ഞാനിന്നൊന്ന് കാണട്ടെ.
0: കാണുന്നതൊക്കെ കൊള്ളാം, സംസാരിക്കുന്നത് കൊള്ളാം. ആ കൊച്ചിനെ ഈ കാര്യം പറഞ്ഞ് വഴക്കു പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യരുതെന്ന് ചേട്ടൻ പ്രത്യേകം ഓർമ്മിപ്പിക്കണം.
1: സ്നേഹത്തോടെ വിളിച്ച് ഉപദേശിക്കാനേ പറയത്തുള്ളൂ.
0: ആ മോഹൻ ഉപദേശിച്ചിട്ടും ആ കൊച്ച അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ അവളെ വിളിച്ച് 4 വരട്ടങ്ങ് വരട്ടും.
1: ഓഹോ, ഇയാൾ ആരാ? ബഹുക്കളോ?
0: ആ വാ ബാലകൃഷ്ണ.
1: എന്താ ബാലകൃഷ്ണ, നിന്റെ മുഖത്തൊരു തെളിച്ചില്ലല്ലോ.
2: ഓ, ഒന്നും ഇല്ല മാവാ.
1: എടാ ബാലകൃഷ്ണ, കൊച്ചുനാള് മുതലേ നിന്റെ മുഖം ഞങ്ങൾക്ക് അറിയാവുന്നതാണേ. നിനക്ക് ഏതാണ്ടോ പ്രശ്നമുണ്ട്.
2: അമ്മാവാ, ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയില.
0: എടാ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ സങ്കടമോ ഉണ്ടെങ്കിൽ മനസ്സിന് താല്പര്യമുള്ള ആരോടെങ്കിലും അത് പറയണം. അവരന്നേരം എന്തായാലും പരിഹാരം പറഞ്ഞു തരും.
1: അല്ല, അങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പടി അങ്ങ് ചെയ്യണമെന്നൊന്നുമില്ല. പറയുന്നതിൽ കാര്യം ഉണ്ടെന്ന് നിനക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിലേ ചെയ്യാവൂ.
2: അമ്മാവാ, മോന്റെ കാര്യം ആലോചിക്കുമ്പോഴുള്ള പ്രയാസവാ.
1: അല്ലേ, അവനെന്തോ കുഴപ്പം? അവന്റെ പ്രായത്തിലുള്ള പിള്ളേർ കാണിക്കുന്ന തരത്തിലുള്ള യാതൊരു കുരുത്തക്കേടും അവൻ കാണിക്കുന്നില്ലല്ലോ.
2: അതൊക്കെ ശരിയാ, അവൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. നല്ല കൊച്ചനായിട്ട് തന്നെ അവൻ വളരുന്നതും.
0: അല്ലേ, പിന്നെന്തുവാ പ്രശ്നം?
2: അമ്മാവി, അവന് ലണ്ടനിൽ പഠിക്കാൻ പോണോന്ന്.
0: ലണ്ടനിലോ? അവിടെ എന്തോ പഠിക്കാനാ?
2: അമ്മാവി, നമ്മുടെ വിൻസെന്റ് അച്ചാന്റെ മോനെ അവിടെ പഠിക്കാൻ പോയി. പഠിത്തവും നടക്കുന്നു, അവിടെ ജോലിയും കിട്ടി.
1: വിൻസെന്റ് അച്ചായന്റെ ജീവിത സാഹചര്യം അല്ല നിന്റെ മോൻ അറിഞ്ഞുകൂടായോ?
2: അതൊക്കെ അവൻ അറിയാം അമ്മാവാ, പക്ഷെ അവൻ പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്നും അവനെ വിടണമെന്നാ.
1: എന്നാ പിന്നെ നിന്റെ അളിയന്മാരോടൊക്കെ ഒന്ന് സംസാരിച്ചു നോക്കാൻ ഞാൻ എന്താ?
2: അവരോടൊക്കെ സംസാരിച്ച് അവര് കുറച്ച് കാശൊക്കെ സഹായിക്കാമെന്നും പറഞ്ഞു. പിന്നെ എനിക്ക് ആകെ ഉള്ളത് 4 സെന്റ് ഭൂമിയും ആ കൊച്ചു വീടുവാ. അത് വിറ്റിട്ട് അവനെ വിട്ട പിന്നെ.
0: എടാ ബാലേഷ, നിന്റെ മോൻ പഠിക്കാൻ പോണോന്ന് പറയുന്ന ആ കോഴ്സ് കേരളത്തിൽ ഇല്ലയോ?
2: ഉണ്ടമ്മാവി, ഇവിടെ ആ കോഴ്സ് പഠിച്ച് ഇറങ്ങിയാലേ പണിയൊന്നും കിട്ടത്തില്ലെന്ന്.
1: അവൻ പറഞ്ഞത് ശരിയാ. ഡിപ്ലോമയും ITയും എഞ്ചിനീയറിംഗും ഒക്കെ കഴിഞ്ഞ് എത്രയോ പേര് ഒരു തൊഴിലും കിട്ടാതെ അവസാനം വെളിയിൽ പോകേണ്ടി വന്നു.
0: ഇലക്ഷൻ കാലം വരുമ്പോ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് മൈക്കിലൂടെ അങ്ങ് പറയും, പ്രകടന പത്രികയും അടിച്ചു വയ്ക്കും. അതൊന്നും നടക്കത്തുമില്ല. അപ്പൊ പിന്നെ പിള്ളേര് വെളിയിൽ പോകണമെന്ന് ചിന്തിക്കുന്നതിൽ കുറ്റമൊന്നുമില്ല.
1: പണ്ടൊരു മാർഗവും കേരളത്തിലില്ല വന്നപ്പോഴാ ആൾക്കാർ ആസാമിലേക്കും ബർമയിലേക്കും ഒക്കെ തൊഴിൽ തേടിപ്പോയത്.
0: ബാലകൃഷ്ണ, സ്വല്പം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും സഹിച്ചാലും വേണ്ടില്ല, നീ ആ കൊച്ചിനെ വിദേശത്തേക്ക് വിട്. രോഗശാന്തി ലഭിച്ചിടാൻ കയർപ്പൻ കഷായം കുടിക്കണം.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

சொல்ல முடியாது மை பேபி முடியாது லவ் மீ பேபி ஒன்ன நல்ல

റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാനാണ്, എന്റെ പേര് ആതിര. പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ എടുക്കേണ്ട തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ കാലയളവ് വർദ്ധിപ്പിച്ച് സുപ്രീംകോടതി. കാറുകളുടേത് 3-4 വർഷമായും ഇരുചക്ര വാഹനങ്ങളുടേത് 5-6 വർഷമായും വർദ്ധിപ്പിച്ചു. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇന്ധനം നൽകാതിരിക്കുന്നത് പരിഗണിക്കാനും കോടതി ആവശ്യപ്പെട്ടു. നേരത്തെ 2018 സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവയ്ക്ക് യഥാക്രമം 3-5 വർഷങ്ങളിലായി നിശ്ചയിച്ചിരുന്നത്. 8 വർഷം മുൻപത്തെ നിർദ്ദേശം ഇനിയും കൃത്യമായി പാലിക്കപ്പെടുന്നില്ലെന്നും ഒട്ടേറെ വാഹനങ്ങൾ ഇൻഷുറൻസ് എടുത്തിട്ടില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. ഇൻഷുറൻസ് പുതുക്കുന്നതുവരെ ഇന്ധനം നൽകരുത്. ഗതാഗത ലംഘനം നടത്തുന്ന വാഹനങ്ങൾക്ക് ചുമത്തുന്നതുപോലെ ഇൻഷുറൻസ് ഇല്ലാത്തവയ്ക്ക് ഓട്ടോമാറ്റിക്കായി ഈ ചെലാൻ നൽകുന്നതും പരിഗണിക്കണം. ഇന്ത്യയിൽ ഓടുന്ന വാഹനങ്ങളിൽ 56% ഇൻഷുറൻസ് ഇല്ലെന്നാണ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ 30.48 കോടി വാഹനങ്ങളിൽ 16.54 കോടിക്കും ഇൻഷുറൻസ് ഇല്ല. വാഹൻ പോർട്ടലിൽ നിന്ന് ഇൻഷുറൻസ് വിവരങ്ങൾ ശേഖരിച്ച് പരിശോധിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ പോലീസുകാർക്ക് നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. വാഹന അപകട നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് നാഷണൽ ഇൻഷുറൻസ് കമ്പനി നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി വിധി പറഞ്ഞത്. KSRTC യാത്രികർക്ക് ഇനി വാട്സപ്പിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഇതിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച ഗതാഗത മന്ത്രി CP ജോൺ നിർവഹിക്കും. ഇതിനായി വാട്സപ്പ് നമ്പറും ഇറക്കും. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം വന്നുവെങ്കിലും മഴ ജാഗ്രത തുടരുന്നു. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെ, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാവിലെ 5:30 മുതൽ നാളെ വ്യാഴം രാത്രി 11:30 വരെ 1.1 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഉച്ച 2:30 വരെ കന്യാകുമാരി തീരത്ത് 1.2 മുതൽ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. ഇത്തവണത്തെ ഓണാഘോഷം താലൂക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലങ്ങളിലേക്കും വ്യാപിപ്പിച്ച് ആകർഷകമാകുമെന്ന് കളക്ടർ ആനി ജൂല തോമസ്. കളക്ടറുടെ ചേംബറിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് ആനി ജൂല തോമസ് ഇതറിയിച്ചത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് ജില്ലയിൽ വ്യാജമദ്യം, മയക്കുമരുന്ന്, ഇതര ലഹരി വസ്തുക്കൾ എന്നിവയുടെ വിപണനവും വിതരണവും തടയുന്നതിന് കർശന നടപടിയുണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറക്കും. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കൃത്യതയോടെ നടത്തും. താലൂക്ക് തലത്തിൽ തഹസീൽദാർമാരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി സംയുക്ത സ്ക്വാഡുകളും പരിശോധനകളും ഉണ്ടാകും. എക്സൈസ് വകുപ്പ് വ്യാജമദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ നിർമ്മാണവും വിപണനവും തടയുന്നതിനായി എൻഫോഴ്സ്മെന്റ് നടപടികൾ സ്വീകരിക്കും. ക്രമസമാധാന പാലനം, പൊതുജന സുരക്ഷ, ഗതാഗത നിയന്ത്രണം എന്നിവ മുൻനിർത്തി കൊല്ലം സിറ്റി റൂറൽ പോലീസ് പ്രത്യേക ജാഗ്രതയ്ക്ക് ചുമതലപ്പെടുത്തി. ലീഗൽ മെട്രോളജി, സിവിൽ സപ്ലൈസ്, അളവ് തൂക്ക വെട്ടിപ്പ്, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, കൃത്രിമ വിലക്കയറ്റം എന്നിവ കണ്ടെത്താനുള്ള പരിശോധനകൾ നിരന്തരമാക്കും. ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ, പൊതുജനാരോഗ്യം, ഭക്ഷ്യസുരക്ഷ, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. മോട്ടോർ വാഹന വകുപ്പ് മദ്യപിച്ചും അമിതവേഗത്തിലും അശ്രദ്ധേയമായി വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും. വനം വകുപ്പ്, പുനലൂർ, തെന്മല, അച്ചൻകോവൽ DFOമാരുടെ നേതൃത്വത്തിൽ വനമേഖല കേന്ദ്രീകരിച്ചുള്ള ലഹരി നിർമ്മാണവും കടത്തും തടയാൻ കർശന നടപടികൾ സ്വീകരിക്കും. ടൂറിസം, ഫയർഫോഴ്സ് ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള ആഘോഷങ്ങൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ശാസ്താംകോട്ട തടാകം ജില്ലയിലെ കുടിവെള്ള സ്രോതസ്സായതിനാൽ തടാകത്തിലും പരിസര പ്രദേശങ്ങളിലും ബലിതർപ്പണം നടത്തുന്നതും കായൽ മലിനപ്പെടുത്തുന്നതും ജില്ലാ കളക്ടർ നിരോധിച്ചു. കൊട്ടാരക്കര കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബ്യൂട്ടീഷ്യൻ, ഫാഷൻ ഡിസൈനിങ് പരിശീലന പരിപാടികളിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ 18-50 ഇടയിൽ പ്രായമുള്ളവരും BPL വിവാഹം, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർക്ക് മുൻഗണന. പരിശീലനം, ഭക്ഷണം, താമസം തുടങ്ങിയവയും സൌജന്യം. പേര്, മേൽവിലാസം, പ്രായം, ഫോൺ നമ്പർ എന്നിവ സഹിതം ഡയറക്ടർ കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് PM ജവഹർ നവോദയ വിദ്യാലയത്തിന് സമീപം
ETCPO കൊട്ടാരക്കര വിലാസത്തിൽ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0474-25-3714-1. ഇതോടുകൂടി ചുറ്റുവട്ട വാർത്ത പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2. ആസ്വദിക്കും.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മഴക്കെടുതികളിൽ മരണസംഖ്യ 26. 67.44 കോടി രൂപയുടെ നഷ്ടം. 1882 ഹെക്ടർ കൃഷിനാശം. അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം ഇഷാറാണി ബറുവ സെമിയിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭയിൽ രാവിലെ ചോദ്യോത്തരവേളയിലേക്ക് സ്പീക്കർ ഓം ബിർള കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിപക്ഷാംഗങ്ങൾ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ബഹളം വയ്ക്കുകയായിരുന്നു. അംഗങ്ങൾ ചോദ്യോത്തരവേളയുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പൂർണമായി വീട് തകർന്നവർക്ക് 6 ലക്ഷം രൂപയും വീടും സ്ഥലവും നഷ്ടമായവർക്ക് 12 ലക്ഷം രൂപയും വീതം നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഴക്കെടുതികളിൽ ആകെ മരണം 26. 67.44 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. 1882 ഹെക്ടർ കൃഷി നശിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ സംസ്കാരം സംസ്ഥാന ബഹുമതിയോടെ നടത്താനും വീടുപണി പൂർത്തീകരിച്ച് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഫലപ്രദമായ നയം രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
1: ഡാമിലേക്കുള്ള വെള്ളത്തിന്റെ ഇൻഫ്ലോ, അതിന്റെ ഔട്ട്ഫ്ലോ, കാച്ച്മെന്റ് ഏരിയയിലെ മഴയുടെ അളവ്, ആ മഴ പെയ്യാനുള്ള സാധ്യത, താഴെയുള്ള റിവർ വാലിയിലെ വെള്ളത്തിന്റെ നില, അവിടെ മഴ പെയ്യാനുള്ള സാധ്യത, ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ഡാം മാനേജ്മെന്റ്. അതൊരു AI ഡ്രിവൺ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാം മാനേജ്മെന്റ് സിസ്റ്റം കൂടി നമ്മൾ ചെയ്യും. ഏറ്റവും ശാസ്ത്രീയമായും ഫലപ്രദമായിട്ടുള്ള ഒരു സംവിധാനം, നമ്മുടെ ഒരു സ്വപ്നം, ആഗ്രഹം, അത് ഇന്ത്യക്ക് തന്നെ മോഡലായിട്ടുള്ള ഒരു റെസീലിയൻസ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം എന്നാണ്.
0: കനത്ത മഴയിൽ കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച ആർ രാജേഷിന്റെ ഭൌതികദേഹം തിരുവനന്തപുരം നേമം കല്ലിയൂരിലെ വസതിയിൽ എത്തിച്ചു. പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചത്. KSRTC ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര സംബന്ധിച്ച് ഉയർന്ന വിവാദ പരാമർശത്തിൽ മന്ത്രി CP ജോൺ ഖേദം പ്രകടിപ്പിച്ചു. സൌജന്യ യാത്ര സ്ത്രീകളുടെ അവകാശമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. KSRTCയുടെ ഡിജിറ്റൽ യാത്രാ സേവനങ്ങളുടെ ഭാഗമായി വാട്സാപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നാളെ നിലവിൽ വരും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. KSRTCയുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കസ്റ്റമർ കെയർ ടോൾ ഫ്രീ സേവനം 149 ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 5.25% നിലനിർത്താൻ തീരുമാനിച്ചതായി RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരം. SEC.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 19 പ്രസിദ്ധീകരിക്കും. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. ജൂലൈ 1 മുതൽ 30 വരെയായിരുന്നു ഒന്നാം ഘട്ടം. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം സമർപ്പിക്കാനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ജൂൺ 16 മുതൽ 30 വരെ ലഭ്യമാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. 4 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത തുടരുന്ന ആലപ്പുഴയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. കനത്ത മഴയിലും വെള്ളക്കെട്ടിലും കുട്ടനാട് പൂർണ്ണമായി മുങ്ങിയ അവസ്ഥയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിലൂടെ കിഴക്കൻ വെള്ളത്തിന്റെ ശക്തമായ വരവുണ്ടായതോടെ കുട്ടനാട് പൂർണ്ണമായും മുങ്ങിയ സ്ഥിതിയിലാണ്. ആയിരക്കണക്കിന് വീടുകളാണ് വെള്ളത്തിൽ കിടക്കുന്നത്. ചങ്ങനാശ്ശേരി, കോട്ടയം, ആലപ്പുഴ ഡിപ്പോകളിൽ നിന്ന് KSRTC കുട്ടനാട്ടിലേക്ക് നടത്തിയിരുന്ന ബസ് സർവീസുകളും നിർത്തി. ചെങ്ങന്നൂരിലെ തിരുവൻവണ്ടൂർ, പാണ്ടനാട് എന്നീ ഗ്രാമങ്ങളും വെള്ളത്താൽ ഒറ്റപ്പെട്ട നിലയിലാണ്. ഇപ്പോൾ ജില്ലയിൽ 53 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്.
0: പത്തനംതിട്ട ജില്ലയിൽ ആശ്വാസത്തിന്റെ പകൽ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും മഴവെള്ളം ഇറങ്ങിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല, അപ്പർ കുട്ടനാടൻ ഭാഗങ്ങളിൽ നിന്നും മഴ ദുർബലമായതും വെള്ളമിറങ്ങുന്നതും കാരണം ഇന്ന് ജില്ലാ ആശ്വാസത്തിന്റെ പകലിലാണ്. ആറന്മുളയിൽ നിന്നും ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിലാകെ 103 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവല്ല മതിൽഭാഗത്ത് ഇന്നലെ ബംഗാൾ സ്വദേശി രാജാമണ്ഡൽ വെള്ളം കയറിയ വീട്ടിൽ നിന്നും ഇലക്ട്രോണിക് സാധനങ്ങൾ മാറ്റുന്നതിനിടയിൽ ഷോക്കേറ്റ് മരിച്ച സംഭവവും ഉണ്ടായി.
0: കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ആധാർ കാർഡുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച് പ്രചരിക്കുന്ന വീഡിയോ വാസ്തവവിരുദ്ധമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം ഇഷാറാണി ബറുവ സെമിയിൽ കടന്നു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനലിൽ ദക്ഷിണ കൊറിയൻ താരത്തെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ പ്രതീക്ഷയുമായി തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും ഇന്നിറങ്ങും. കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDSഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമഗ്ര ബോധവൽക്കരണ പരിപാടി കണ്ണൂർ ഇരിട്ടിയിൽ ആരംഭിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്തു. VBG റാംജി നിയമം, ഭാരതീയ ന്യായ സംഹിത, നശമുക്ത് ഭാരത് അഭിയാൻ, ഹർഹർ തിരംഗ എന്നിവയെക്കുറിച്ചുള്ള അവബോധം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തുക അനുവദിച്ചു. 24 ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത്. ആശ്വാസകരമായ വാർത്തയാണിതെന്ന് പുലികളി സംഘങ്ങൾ പ്രതികരിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 141 പോയിന്റ് ഉയർന്ന് 78,570, നിഫ്റ്റി 45 പോയിന്റ് നഷ്ടത്തിൽ 24,570, വ്യാപാരം തുടരുന്നു. സ്വർണവില പവന് 1,280 രൂപ വർദ്ധിച്ച് 1,06,880 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മഴക്കെടുതികളിൽ മരണസംഖ്യ 26 ആയി. 67.44 കോടി രൂപയുടെ നഷ്ടം. 1,882 ഹെക്ടർ കൃഷിനാശം. അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ ദ്വൈമാസ ധനസഹായം ധനനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം ഇഷാറാണി ബറുവ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.

ണവുമായി ഒബ്സ്റ്റെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ആഗോളതലത്തിൽ എണ്ണവില 3 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിയിൽ പ്രവേശിച്ച് തൻവി ശർമ്മ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങി. നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല.
1: പ്രശ്നകാല മഹത്വപൂർണ്ണ പ്രശ്നം പൂച്ചോ കൈ വിഭാഗം മഹത്വപൂർണ്ണ പ്രശ്ന നിയോജിത തരീകെ പോസ്റ്റർബാജി പ്രദർശനം സദൻ കി ഗരിമാ കോ ഘടാന ചാത്തേ.
0: രാജ്യസഭ

0: യിലും സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ സഭ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 26 ആയി. 4 പേരെയാണ് കണ്ടെത്താനുള്ളത്. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്കുകൾ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപയും വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപയും സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ സംസ്കാരം സംസ്ഥാന ബഹുമതിയോടെ നടത്താനും വീടുപണി പൂർത്തീകരിച്ചു നൽകാനും തീരുമാനിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കും. ഇതിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഫലപ്രദമായ നയം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കോട്ടയം ജില്ലയിൽ പുലർച്ചെ മുതൽ മഴ ശക്തമായി തുടരുന്നു. കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. 4 ദിവസമായി ജില്ലയിൽ മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട്. പാലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് 9 അടിയായി താഴ്ന്നിട്ടുണ്ട്. കുമരകം, ആർപ്പുക്കര, തിരുവാർപ്പ്, അയ്മനം പഞ്ചായത്തുകളിലെ 70% വീടുകളിലും വെള്ളം കയറിയ നിലയിലാണ്. കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തല ഭാഗത്തേക്കുള്ള ഗതാഗതം സാധ്യമല്ല. ഇട റോഡുകളടക്കം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്ന് പരമാവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 154 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8321 പേരെ മാറ്റിപ്പാർപ്പിച്ചു.
0: ദിവസങ്ങൾ നീണ്ട മഴക്കെടുതികൾക്ക് ശേഷം പത്തനംതിട്ട ജില്ലയിൽ ആശ്വാസത്തിന്റെ പകൽ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആറന്മുളയിലെ ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ 103 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ ക്യാമ്പുകളും തിരുവല്ല താലൂക്കിലാണ്. ആലപ്പുഴ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. പമ്പ, അച്ചൻകോവിൽ എന്നീ നദികളിലൂടെ കിഴക്കൻ വെള്ളത്തിന്റെ ശക്തമായ വരവിൽ കുട്ടനാട് പൂർണ്ണമായും മുങ്ങിയ സ്ഥിതിയിലാണ്. 1000 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. കുട്ടനാട്ടിലേക്ക് നടത്തിക്കൊണ്ടിരുന്ന ബസ് സർവീസുകൾ KSRTC നിർത്തിവച്ചു. ചെങ്ങന്നൂരിലെ തിരുവൻവണ്ടൂർ, പാണ്ടനാട് ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ജില്ലയിൽ 53 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. 4 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആഗോളതലത്തിലെ മാറ്റങ്ങൾക്കിടയിൽ ഗ്ലോബൽ സൌത്ത് മുന്നോട്ടുവയ്ക്കുന്ന ആശയങ്ങൾ ഏറെ പ്രസക്തമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പഠനയാത്രയുടെ ഭാഗമായി ഇന്ത്യ സന്ദർശിക്കുന്ന 17 രാജ്യങ്ങളിലെ ഐക്യരാഷ്ട്രസഭാ സ്ഥിരം പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഏപ്രിൽ ജൂൺ പാദത്തിൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണെന്നും RBI ഗവർണർ പറഞ്ഞു.
3: After a detailed assessment of the evolving macroeconomic and financial developments as well as the outlook, the MPC decided unanimously to keep the policy repo rate unchanged at 5.25%. Consequently, the SDF rate shall remain unchanged at 5% and the MSF rate and the bank rate at 5.5%.
0: യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടലിൽ മുങ്ങിയ MSV ഫൈസ് നൂറി ഒലിയ എന്ന കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൌരന്മാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിൽ നിർണായക സഹായം നൽകിയ യമൻ അധികൃതർക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. നീറ്റ് യുജി 2026 ഒന്നാംഘട്ട അഖിലേന്ത്യാ കൌൺസിലിംഗ് രജിസ്ട്രേഷൻ ഇന്നു മുതൽ തുടക്കം. മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഒന്നാംഘട്ട രജിസ്ട്രേഷനും ഫീസ് അടയ്ക്കാനുമുള്ള സമയപരിധി ഈ മാസം 12 വരെയാണ്. 60 മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ യാത്ര സൌജന്യമാക്കി ഉത്തർപ്രദേശ് സർക്കാർ. ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് തീരുമാനം പ്രയോജനകരമാകും. അസമിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ബ്രഹ്മപുത്രയിലും പോഷക നദികളിലും വെള്ളം അപകടകരമായ നിലയിൽ തുടരുകയാണ്. അസമിലെ 10 ജില്ലകളെയാണ് പ്രളയം രൂക്ഷമായി ബാധിച്ചത്. വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 89 ഉയർന്നു. അസമിലും മേഘാലയയിലും ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ആഗോളതലത്തിൽ എണ്ണവില 3 ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയുണ്ടായെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് വിലയിടിവ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 5% കുറഞ്ഞ് ബാരലിന് $80 താഴെയെത്തി. ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ടായെന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയെയും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബിസന്റും വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടക്കുന്നില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ഇഷാറാണി ബറുവ, തൻവി ശർമ്മ, ശ്രിയാൻഷി എന്നിവർ സെമിയിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത്, കിരൺ ജോർജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. പുരുഷ ഡബിൾസിൽ തായ്ലന്റ് സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ കൃഷ്ണപ്രസാദ്, പൃഥ്വി കൃഷ്ണമൂർത്തി സഖ്യം 2 റൌണ്ടിൽ പ്രവേശിച്ചു. ആധാർ കാർഡുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന വീഡിയോ വാസ്തവവിരുദ്ധമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിൽ വിദേശ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. പാക് അധിനിവേശ കാശ്മീരിലെ സംഘർഷങ്ങൾ അന്വേഷിക്കണമെന്നും മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി എന്നിവിടങ്ങളിൽ നിന്നും മാത്രമാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാവുക. മറ്റിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടിംഗിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നാണ് പുതിയ നിർദ്ദേശം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. sec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 26. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം രേഖപ്പെടുത്തിയതായി മുഖ്യമന്ത്രി VD സതീശൻ. പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ആഗോളതലത്തിൽ എണ്ണവില 3 ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ സെമിയിൽ പ്രവേശിച്ച് തൻവി ശർമ്മ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: പശുത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

സ്വപ്നങ്ങളെ ആത്മവിശ്വാസമാക്കി അഭിനയം കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ നമ്മുടെ സ്വന്തം കരുനാഗപ്പള്ളിയുടെ അഭിമാനമായ അബിൻ ബിനോയ് നമ്മുടെ പ്രിയപ്പെട്ട നത്തിന്റെ പിറന്നാൾ ദിവസമാണിന്ന്. അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ റേഡിയോ 91.2 അദ്ദേഹം അഭിനയിച്ച സിനിമയിലെ പാട്ടുകൾ നമുക്ക് ഇനി കേൾക്കാം.

0: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.
1: ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ റേഡിയോ 91.2.

എന്നെയും നോക്കിയിരിക്കുന്നെ? കൂടത്തില്ലായിരുന്നു. അതെ, ചുമ്മാ കൂടുന്നേ. ഒറ്റ കളിച്ചാൽ നല്ല രസമായിരിക്കും. കൂടുന്നേ.

മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി. സരിഗമ കാർവ.

0: കൊല്ലക്കാരാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെൻഷൻ, കൊല്ലം.
3: You're listening to Enter Radio 91.2.

0: ജ്വരം, എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സംഗീതം തുടരും. ഇത് എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഇറ്റ്സ് മീ നിതിൻ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇന്ന് ഗാനമഞ്ചരിയോടൊപ്പം കൂടെയുള്ളത് അർജുൻ നിതിനാണ്. നമ്മൾ പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാറുണ്ടല്ലേ. കോളുകൾ, മെസ്സേജസ്, അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, കാണാൻ പോകാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഈ ലോകത്ത് അൺലിമിറ്റഡ് ടൈം ഉണ്ട് എന്ന ഭാവത്തിലാണ്. നാളെ വിളിക്കാം, പിന്നെ വിളിക്കാം, അല്ലെങ്കിൽ പിന്നെ പോയി കാണാം എന്നുള്ള ഒരു വിചാരത്തിലൊക്കെയാണ്. അധികം സമയമൊന്നും ഇല്ല ആർക്കും, ചുരുങ്ങിയ സമയമാണ്. കാണേണ്ടവരെയൊക്കെ കാണുക, വിളിക്കേണ്ടവരൊക്കെ വിളിക്കുക, പറയേണ്ടതൊക്കെ പറയുക. അപ്പോൾ ഇന്നത്തെ ഗാനമഞ്ചരിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. പിന്നെ വിളിക്കാം, നാളെ വിളിക്കാം എന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്തണ്ട. ഇപ്പോൾ തന്നെ വിളിച്ചോളൂ, നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാം.

നമ്മളങ്ങനെ പാട്ടാക്കിയിട്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ ഉള്ളത് അർജുനെതിരാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചു ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് ഗാനമഞ്ജരിയിലേക്ക് വിളിക്കേണ്ട നമ്പർ 9544700912. വേഗം തന്നെ വിളിച്ചു. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മനുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കല്ലിടയിൽ നിന്നും. ഹായ് നിതിൻ, ഹായ് ഗാനമഞ്ജരി. എനിക്കിന്ന് വേണ്ട പാട്ട് കസ്തൂരിമാൻ എന്ന സിനിമയിലെ രാക്കുയിൽ പാടി എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. ഈ പാട്ട് എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം. പക്ഷേ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ഗാനമഞ്ജരി, ഞാൻ ശ്രുതിയാണ്. എനിക്ക് പുലിമുരുകൻ എന്ന സിനിമയിലെ മാനത്തെ മാരിക്കുളന്തെ എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ട് തിരിച്ചു വരാം.

0: ആൾക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടില്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
6: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: മനസ്സുകളിൽ നന്മ വിതറിയ 9 വർഷം വിശപ്പില്ലാത്തൊരു നാട് എന്ന സ്വപ്നവുമായി നാം ചേർന്ന് നടന്ന 9 വർഷങ്ങൾ എന്റെ റേഡിയോ 91.2 എന്റെ വായനശാലയും പ്രിയപ്പെട്ട ശ്രോതാക്കളും ചേർന്നൊരുക്കുന്ന വിശപ്പുരഹിത കരുനാഗപ്പള്ളിയുടെ വിതരണോദ്ഘാടനം 8 ഓഗസ്റ്റ് ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട MP ശ്രീമതി ജെ.പി. മേത്തർ എന്റെ റേഡിയോ അങ്കണത്തിൽ വെച്ച് നിർവഹിക്കുന്നു. ഒപ്പം ഗുരുസേവാ പുരസ്കാര വിതരണവും. നന്മയുടെ ഈ കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശപ്പ് ദൈവികമാണ്. വിശപ്പകറ്റൽ വലിയൊരു പ്രാർത്ഥനയും.
5: നീ ഇതെന്തു ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
6: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
5: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവും ഇല്ല.
6: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്നിങ്ങനെ പരീക്ഷ പരീക്ഷ എനിക്ക് മടുത്തു.
5: ഇനിയിപ്പോ നീ സങ്കടപ്പെടുന്ന കാര്യമൊന്നും ഇല്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
6: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
5: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെ ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
6: എന്നാ പിന്നെ ആ രുചിരഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
5: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.

ഒരു നിലവായി താനിരിക്കരുത്. അൻപിൻ വായ്തൊടലില്ലാതെ ഇതേമൊണ്ടും ഇല്ല അല്ലവാ. അന്ധകാതലും ഇനിമയും വലിയും നമ്മുടെ മിക അഴകാകെ കൊണ്ടുവന്നത് താൻ തമിഴ് തിരയും പാടലുകൾ. സിരിപ്പും വലിയും കാതലിൻ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നം മനതിൽ ആഴമാകെ പതിച്ചു വിട്ടന. കാതലിൽ സിറിയ സിറിയ നിലവുകളോടും നികഴ്വുകളോടും ഇസയത്തെ ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായി വ്യാഴക്കിഴമയും 20:10 മരക്കാമൽ ട്യൂൺ ചെയ്യുങ്കും. ഇന്ത്യ റേഡിയോ 91.2 ഇരണ്ടവിൽ.

0: നമ്മൾ പാടാക്കട്ട്. വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കൂടെ ഉള്ളത് ആർജൻ നിതിനാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ പാട്ടുകൾ കേൾക്കാനായിട്ട്. വിളിക്കേണ്ട നമ്പർ 9544700922. നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ ഹലോ നമസ്കാരം. സൈനബ ആ പറഞ്ഞോളൂ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഏത്
0: പാട്ടാ ഇന്ന് വേണ്ടേ?
1: എനിക്ക്
0: ജന്മങ്ങൾ ആ പാട്ട്. മഴ എപ്പോഴും നമുക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് തരുന്നില്ലേ, നല്ല നല്ല ഓർമ്മകളൊക്കെ. പക്ഷെ ഇപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ മഴ, അത്യാവശ്യമല്ല അത്യാവശ്യത്തിൽ കൂടുതൽ മഴ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കേന്ദ്ര കാലാവസ്ഥയുടെ ഒരു അറിയിപ്പുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റ് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ മഴയുള്ള സാഹചര്യത്തിൽ വാഹനമെടുത്ത് പുറത്തേക്കിറങ്ങുന്നവർ റോഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക. അതുപോലെ തന്നെ മഴക്കാലമാണ്, ഇഴജന്തുക്കളൊക്കെ ഒരുപാട് വരും. ഈ ഒരു സാഹചര്യത്തിൽ ചപ്പൽസ്, ഷൂസ്, ഹെൽമെറ്റ് എന്നിവ ധരിക്കുമ്പോൾ പരമാവധി ശ്രദ്ധിച്ചിട്ട് വേണം ധരിക്കേണ്ടത്. നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, നമസ്കാരം. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് തഴവിൽ നിന്നും സിന്ധു ചേച്ചി. ഇത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണികണ്ഠന് വേണ്ടി എന്ന് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേട്ടു വരാം.

0: ആലോചന ആർസിബിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: നീ ഇതെന്ത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതും ഇല്ല.
3: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
2: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവുമില്ല.
3: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്നിങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എനിക്ക് മടുത്തു.
2: ഇനിയിപ്പോ നീ സങ്കടപ്പെട്ടൊന്നും കാര്യമൊന്നുമില്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
3: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
2: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെ ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
3: എന്നാ പിന്നെ ആ രുചി രഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
2: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.
0: മനസ്സുകളിൽ നന്മ വിതറിയ 9 വർഷം വിശപ്പില്ലാത്തൊരു നാട് എന്ന സ്വപ്നവുമായി നാം ചേർന്ന് നടന്ന 9 വർഷങ്ങൾ എന്റെ റേഡിയോ 91.2 എന്റെ വായനശാലയും പ്രിയപ്പെട്ട ശ്രോതാക്കളും ചേർന്നൊരുക്കുന്ന വിശപ്പുരഹിത കരുനാഗപ്പള്ളിയുടെ വിതരണോദ്ഘാടനം.

0: യെസ് വെൽക്കം ബാക്ക് ടു എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് അർജുൻ നിതിനും പാട്ട് പിടിച്ചിടാനായിട്ട് ആദ്യം ഐശ്വര്യ വീട്ടിരിപ്പോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു കോൾ ഉണ്ട്, പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-4700-919. ഇപ്പം നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ആ
0: പറഞ്ഞോളൂ ചേട്ടാ, എന്തൊക്കെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ അവിടെ? ആണല്ലേ. ആ ഹാ, അപ്പോൾ ഈ കാലാവസ്ഥയിൽ ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹം? ഈ കാലാവസ്ഥയിൽ ഏത് പാട്ട് കേൾക്കാനാണ് ചേട്ടൻ ആഗ്രഹം?
1: ഇനി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് മരിക്കുന്നില്ല ഞാൻ എന്ന സിനിമയിലെ വേണുഗോപാൽ ചേട്ടൻ പാടിയ ചന്ദന മണിവാതിൽ പാലിച്ചാരി എന്നുള്ള പാട്ട്.
0: ചന്ദന മണിവാതിൽ, ഡെഡിക്കേഷൻ ഉണ്ടോ ചേട്ടാ?
1: റേഡിയോയുടെ എല്ലാ പ്രവർത്തകർക്കും അത് സമർപ്പിക്കാം.
0: ആണല്ലേ, ഓക്കെ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ,
0: നമുക്കൊരു മെസ്സേജും കൊണ്ട്, മണപ്പള്ളിൽ നിന്ന് മാളുവാണ്, എനിക്ക് നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ വൈശാഖ് സന്ധ്യ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. എൻ്റെ അനിയന് വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: ഗുഡ് ഈവനിങ്, ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചലിൽ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ ഗാനമഞ്ചലിലേക്ക് തന്നെ വിളിക്കൂ. വിളിക്കുന്ന നമ്പർ 9544700912. നിങ്ങളുടെ കോളുകൾക്കായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങളും വെയിറ്റ് ചെയ്തിരിക്കൂ, വിളിക്കൂ. വിളിക്കുന്ന നമ്പർ ഒന്നുകൂടെ പറയാം, 9544700912. ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരികെ വരാം. ഹലോ
2: ഹലോ
1: ഹലോ, ഇത് ആരാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? ആണല്ലേ, അതെ അതെ, നിതിനാണ്. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ഇന്ന് ഏത് പാട്ടാ ചേച്ചിക്ക്
2: വേണ്ടത്?
1: ഒന്നുകൂടെ പാടുവോ, വ്യക്തമായല്ലത്? സിനിമാ പാട്ടാണോ? ജോസഫ് സിനിമയ്ക്കകത്തെ ആ പാട്ട് വെച്ചേരാ. ആണല്ലേ, ആ ഹാ, അത് ഫുള്ളായിട്ടുള്ള പാട്ട് വെച്ചേരണം അല്ലേ? ഓക്കെ ഓക്കെ, വെച്ചേരാം വെച്ചേരാം. ആ ശരി, നമുക്കൊരു മെസ്സേജും കൊണ്ട്. ഹായ് നിതിൻ, ചാത്തുനൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് തച്ചോളി വർഗീസ് ചേകവർ എന്ന പടത്തിൽ ദാസേട്ടനും ചിത്രചേച്ചിയും എന്നിവർ പാടി മനോഹരമാക്കിയ സൂര്യനാളം പൊൻവിളക്കായി എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും വെച്ചിരുന്നായിരിക്കും അവിടെ ഐശ്വര്യ. പാട്ട് ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ് പ്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ട് തിരിച്ചു വരാം.
3: നമ്മളിപ്പോൾ പാടിപ്പതിഞ്ഞ പാണം പാട്ടുകളിലെ പഴം കഥകളിലെവിടെയോ ആണ്.

0: നന്മ വിതറിയ 9 വർഷം. വിശപ്പില്ലാത്തൊരു നാട് എന്ന സ്വപ്നവുമായി നാം ചേർന്ന് നടന്ന 9 വർഷങ്ങൾ. എന്റെ റേഡിയോ 91.2 എന്റെ വായനശാലയും പ്രിയപ്പെട്ട ശ്രോതാക്കളും ചേർന്നൊരുക്കുന്ന വിശപ്പുരഹിത കരുനാഗപ്പള്ളിയുടെ വിതരണോദ്ഘാടനം 8 ആഗസ്റ്റ് ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട MP ശ്രീമതി ജെബി മേത്തർ എന്റെ റേഡിയോ അങ്കണത്തിൽ വെച്ച് നിർവഹിക്കുന്നു. ഒപ്പം ഗുരുസേവാ പുരസ്കാര വിതരണവും. നന്മയുടെ ഈ കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശപ്പ് ദൈവികമാണ്. വിശപ്പകറ്റൽ വലിയൊരു പ്രാർത്ഥനയും.
1: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: നമ്മൾ പാട്ടും ഡെഡിക്കേഷൻസും ഒക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിൽ ഇതേപോലെ ഇഷ്ടം പോലെ കോള് വരുന്നുണ്ട്. കോളുകൾക്കായിട്ട് പാട്ടുകൾ പ്ലേ ചെയ്യാനായിട്ട് നമ്മളിവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും വിളിച്ചോളൂ, നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് ഗാനമഞ്ചരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ, നിങ്ങൾക്ക് മെസ്സേജ് വായിക്കാം. ഇത് നമുക്കൊരു കോള് വരുന്നുണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇത് ആരാണ്? ആ പറഞ്ഞോളൂ സ്റ്റാഫുകളെ, സ്റ്റാഫിന്റെ പേര് പറയൂ. മിനി, മിനി ചേച്ചി, മിനിമോൾ. ഏത് പാട്ടാ ചേച്ചിക്ക് വേണ്ടേ? ഓക്കെ, ഇത് ആരൊക്കെ സംസാരിക്കുന്ന, എനിക്ക് പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ഇത് ആരൊക്കെ? ഇത് അല്ല, അതെ അതെ അതെ, ശരി വെച്ചു തരാം കേട്ടോ. ആ നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നേ കൊള്ളായിരുന്നു കേട്ടോ.
1: ഞങ്ങളുടെ പേര് അമ്പിളി ചേച്ചി, ബിന്ദു ചേച്ചി, ശീതാത്ത, മഞ്ജു, റീന.
0: അപ്പോൾ ഈ പറഞ്ഞവർക്ക് എല്ലാവർക്കും വേണ്ടി ആ പാട്ട് വെച്ചുതരാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ, ശരി
1: ശരി.
0: ഇതാ കരുനാഗപ്പള്ളിയിൽ നിന്ന് നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. അബി മുഹമ്മദ് സിദ്ദീഖ് ആണ്. അമേരിക്കയിലുള്ള മുകേഷ്, അയർലൻഡിലുള്ള ലിജാസ്, മെക്സിക്കോയിലുള്ള നജീം എന്നിവർക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ചു തരുമോ ഗാനം എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം ഇതിനോടൊപ്പം.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
8: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
9: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
8: അപ്പൊ പഴയ ചോയ്സോ?
9: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
8: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
9: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
8: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
9: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
8: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
7: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: എവിടെയൊക്കെയാണ് നമ്മളിങ്ങനെ കൊളുത്തി കിടക്കുന്നത് അല്ലേ? നമ്മളെ നമ്മൾ കൊളുത്തിയിട്ടിരിക്കുന്നത് ചില മനുഷ്യരിൽ, ചില ഇടങ്ങളിൽ, ചില മണങ്ങളിൽ, ചില പാട്ടുകളിൽ, ഒരു ചായയിൽ, അങ്ങനെ എവിടെയൊക്കെയോ. ഇതേപോലെ നിങ്ങളുടെ മനസ്സിൽ ഹുക്ക് ചെയ്ത് കിടക്കുന്ന ആ പാട്ട് കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഗാനമഞ്ചരിയിലോട്ട് വിളിച്ചോളൂ. ഇത് എൻ്റെ റേഡിയോ 81.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇന്ന് ഗാനമഞ്ചരിയോടൊപ്പം കൂടെ ഉള്ളത് അറിഞ്ഞ നിധിനാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9547-7009-2. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ.
3: ഹലോ
2: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? വിജയൻ ചേട്ടാ, ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ആണല്ലേ. ഇനി ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
3: എനിക്ക്
2: സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ, ആ പാട്ട്. ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്?
3: ഡെഡിക്കേഷൻ ഉണ്ട്. മൂന്നാലുപേരുണ്ട് കൂടെ.
2: പറ പേര് പറഞ്ഞോളൂ.
3: പേര് കുമാറ്, കുമാറ്, ശിവാനന്ദൻ, സനല്.
2: ഓക്കെ, ഇത്രയും പേർക്ക് വേണ്ടിയാണ് നമ്മളിന്ന് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ?
3: ഓക്കെ
2: ഓക്കെ, നമുക്ക് എന്നാൽ പാട്ട് കേൾക്കാം കേട്ടോ. ശരി. ഹായ് നിതിൻ, ഗുഡ് ഈവനിങ്. ഐ ആം സ്മിത സന്തോഷ് ഫ്രം വവ്വാക്കാവ്. പ്ലീസ് പ്ലേ ദിസ് സോങ്, ഒരു ചെമ്പനീർ പൂ വെറുത്തു ഞാനോമലേ എന്ന പാട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് കേട്ടോ. എല്ലാ പാട്ടും ഇഷ്ടമാണ്, എന്നിരുന്നാൽ കൂടി ഇതിന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഉണ്ണി മേനോൻ ചേട്ടൻ പാടി മനോഹരമാക്കിയ ഒരു പാട്ടാണ്. നമുക്ക് ഈ പാട്ട് കേട്ട് തിരിച്ചു വരാം.

വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ചരിയിലേക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്. ഇഷ്ടം പോലെ പാട്ടുകളുമായിട്ട് ഗാനമഞ്ചരി വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങൾ വിളിക്കൂ നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാനായിട്ട്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിൽ ഇന്ന് കൂടെ ഉള്ളത് ആർജൻ നിതിനാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പൊ നമുക്ക് ഒരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലോട്ട് പോകാം. ഒരു മെക്സിക്കൻ അപാരത എന്ന സിനിമയിലെ ഇവളാരോ എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് ഷിയാസ്. അപ്പോൾ ഷിയാസ് മോനെ പാട്ട് വെച്ച് തരാം. ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, എന്നോട് തുണരുന്ന പുലരികളെ എന്ന ഗാനം വെച്ച് തരണേ എന്ന് ചോദിച്ചിരിക്കുകയാണ് പള്ളിമൽ നിന്നും സുല്ലേടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം. അപ്പോൾ ഈ രണ്ട് പാട്ടും കേട്ട് നമുക്ക് തിരികെ വരാം.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം! രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

വെൽക്കം ബാക്ക് ടു എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് ഉണ്ട്. പ്രിയപ്പെട്ട ഗാനമഞ്ചരി, നല്ലൊരു ശുഭസായനം നേർന്നുകൊണ്ട് ഞങ്ങളുടെ പൊന്നുമകളായ ശ്രീനന്ദ മോളുടെ 15-ാമത് ജന്മദിനമാണ് ആഗസ്റ്റ് 7. ശ്രീനന്ദ മോൾക്ക് അഡ്വാൻസ് ആയിട്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലെ ആലിപ്പഴം പെറുക്കാം എന്ന ഗാനം കൂടി മോൾക്ക് വേണ്ടി കേൾപ്പിക്കുമല്ലോ. സ്നേഹപൂർവ്വം അച്ഛനും അമ്മയുമായ ജയങ്കർ സലിത, നസ്രത്ത് ഫോർട്ടുകൊച്ചി. അപ്പോൾ 15-ാമത് ജന്മദിനം ആഘോഷിക്കുന്ന ശ്രീനന്ദ മോൾക്ക് എല്ലാവിധ ബർത്ത്ഡേ വിശേഷം നേർന്നുകൊണ്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട് നമുക്ക്, ഹായ്, ഞാൻ ആദിത്യ, എനിക്ക് കണ്ണാന്തുമ്പി പോരാമോ എന്ന ഗാനം വെച്ച് തരണേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. എന്റെ അനിയത്തി കിങ്ങിണിക്ക് വേണ്ടിയാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

യെസ്, നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 81.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് കൂടെയുള്ളത് അർജുൻ നിധിനാണ്. നമ്മൾ രണ്ട് തരത്തിൽ കേൾക്കുന്ന മനുഷ്യർക്കിടയിലാണ് നാം ജീവിക്കുന്നത്. ഒന്ന് കാതുകൊണ്ട് കേൾക്കുന്നവർക്കിടയിലും മറ്റൊന്ന് ഹൃദയം കൊണ്ട് കേൾക്കുന്നവർക്കിടയിലും. കാതുകൊണ്ട് കേൾക്കുന്നവർ അരികെ നിന്നാലും നമ്മുടെ ശബ്ദം കേൾക്കണമെന്നില്ല. എന്നാൽ ഹൃദയം കൊണ്ട് കേൾക്കുന്ന മനുഷ്യർ നമ്മൾ എത്ര ദൂരെ നിന്നും നമ്മുടെ ഉള്ളറിയും. ഹൃദയം കൊണ്ട് കേൾക്കുന്നവരുടെ കൂടെ കൂടാനും ഹൃദയം കൊണ്ട് കേൾക്കുന്നവരായി കൂടെ നിൽക്കാനും കഴിഞ്ഞാൽ ജീവിതം മനോഹരമാവും. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ മഴക്കെടുതികളിൽ അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കാൻ ഡാമുകളിലെയും നദികളിലെയും മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 37 വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീംകോടതി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അക്വാഫീറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയും വെള്ളപ്പൊക്കവും നേരിടുന്നതിന് അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. പ്രളയബാധിതർക്കുള്ള ധനസഹായം വർദ്ധിപ്പിച്ചതിന് പുറമെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും. ദുരന്ത നിവാരണ രംഗത്ത് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാം മാനേജ്മെന്റ് സംവിധാനം നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കുന്നതിനായി ഡാമുകൾ, നദികൾ എന്നിവിടങ്ങളിലെ മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യും. മുതലപ്പൊഴി വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കോട്ടയം ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. എന്നാൽ കോട്ടയം നഗരത്തിലും പടിഞ്ഞാറൻ മേഖലയിലും വെള്ളക്കെട്ട് തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: തുടർച്ചയായ 4 ദിവസത്തിന് ശേഷം കോട്ടയം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം. പാലാ, ഈരാറ്റുപേട്ട മേഖലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് തുടരുന്നു. കിഴക്കൻ മേഖലയിൽ പാലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് 9 അടിയായി താഴ്ന്നിട്ടുണ്ട്. എന്നാൽ കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത്. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. വെള്ളക്കെട്ടിനെ തുടർന്ന് ജില്ലയിൽ പലയിടങ്ങളിലും ഗതാഗതം പൂർണ്ണമായും ഭാഗികമായും തടസ്സപ്പെട്ടു.
0: ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മഴക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. ആലപ്പുഴയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും തണ്ണീർമുക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ജില്ലയിൽ ഇതുവരെ 1.5 കോടി രൂപയുടെ നഷ്ടമാണ് കാലവർഷം വരുത്തിയത്. 3000 ഏക്കറിൽ കൃഷിനാശവും ഉണ്ടായി. വേമ്പനാട്ട് കായലും കരകവിഞ്ഞ് കായൽ തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നുണ്ട്.
0: പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നുണ്ട്. ആറന്മുളയിലെ ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടൊഴിഞ്ഞു. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്രം സന്ദർശിച്ച് സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കനത്ത മഴ സാധ്യതയുള്ള ജില്ലകളിൽ 24 മണിക്കൂറും കൺട്രോൾ റൂമുകൾ പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കണമെന്നും ജില്ലാ കളക്ടർമാർ സ്ഥിതിഗതികൾ നേരിട്ട് നിരീക്ഷിക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭം 23,537 കർഷകരെ നേരിട്ട് ബാധിച്ചതായി മന്ത്രി T സിദ്ദിഖ്. പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം 67.44 കോടി രൂപയുടെ വിളനാശമാണ് ഉണ്ടായത്. കർഷകർക്ക് സമയബന്ധിതമായി സഹായം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ യാതൊരുവിധ അടിസ്ഥാന സൌകര്യങ്ങളുമില്ലെന്നും ക്യാമ്പുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും CPM ജനറൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടുക്കി കൊളപ്രയിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൊരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നിരിക്കുന്നതിനാൽ അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പുഴയുടെ തീരപ്രദേശങ്ങളിൽ വസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിഷേധങ്ങൾക്കിടെ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്ന് 37 ഉയർത്തുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ തന്നെ പാസാക്കിയ ബിൽ രാജ്യസഭ പരിഗണിച്ച ശേഷം മടക്കുകയായിരുന്നു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് സുപ്രീംകോടതി. പ്രതിഷേധം തടയാൻ അക്രമ നടപടികൾ സ്വീകരിക്കുന്നത് സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നും സിജെപിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ കോടതി നിരീക്ഷിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യം മനസ്സിലാക്കുന്നതാണ് സമരത്തെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അക്വാഫീറ്റ് നീന്തൽ പരിശീലന പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ 14,000 വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നീന്തൽ അറിയുക എന്നത് കായികപരമായ കഴിവ് മാത്രമല്ല ജീവൻ രക്ഷാ നൈപുണ്യം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ ജില്ലയിലും 1,000 കുട്ടികൾക്ക് പരിശീലനം ലഭ്യമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് അധിക ബസ് സർവീസുകൾ നടത്താനൊരുങ്ങി KSRTCയും തമിഴ്നാട് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെയാണ് സ്പെഷ്യൽ സർവീസുകൾ ഏർപ്പെടുത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഓണത്തിന് നാട്ടിലേക്ക് എത്തുന്നവർക്ക് സഹായകരമായ രീതിയിൽ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് KSRTC ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നത്. പാലക്കാട്, കോയമ്പത്തൂർ, തിരുവനന്തപുരം, നാഗർകോവിൽ റൂട്ടുകളിലും പ്രത്യേക സർവീസുകൾ ഉണ്ടായിരിക്കും. തമിഴ്നാടിന്റെ കോയമ്പത്തൂർ, പാലക്കാട് അധിക സർവീസുകൾ ഈ മാസം 21 മുതൽ ആരംഭിക്കുമെന്ന് TNSTC വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. ബംഗളൂരുവിൽ നിന്ന് ഓണത്തിന് പ്രത്യേക ബസ് സർവീസുകൾ നടത്തുമെന്ന് കർണാടക RTCയും അറിയിച്ചു.
0: ജില്ലാതല ബാലസംരക്ഷണ സംവിധാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ തയ്യാറാക്കിയ ഏകീകൃത ഡിജിറ്റൽ ഡാഷ്ബോർഡ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കമ്മീഷന്റെ നേതൃത്വത്തിൽ ജില്ലകളിൽ നിന്ന് പ്രതിമാസാടിസ്ഥാനത്തിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ സംയോജിപ്പിച്ചാണ് ഡാഷ്ബോർഡ് തയ്യാറാക്കുന്നത്. മിൽമയുടെ സ്വാതന്ത്ര്യദിന സമ്മാനം എന്ന പേരിൽ വാട്സാപ്പിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് മിൽമ അധികൃതർ അറിയിച്ചു. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇത് സംബന്ധിച്ച പരാതി പോലീസിന് കൈമാറിയതായും മിൽമ അറിയിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ MB ശ്രീനിവാസിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വർഷത്തെ MBS പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാറിന് ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് പുരസ്കാരം സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 152 പോയിന്റ് ഉയർന്ന് 78,581 നിഫ്റ്റി 10 പോയിന്റ് നേട്ടത്തിൽ 24,625 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 2,080 കൂടി 1,07,880 ഗ്രാമിന് 13,460 ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിൽ വൻ സ്പിരിറ്റ് വേട്ട. കർണാടക രജിസ്ട്രേഷൻ ലോറിയിലെ ചാക്കുകൾക്കിടയിൽ കന്നാസുകളിൽ സൂക്ഷിച്ചിരുന്ന 7,000 ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ മഴക്കെടുതികളിൽ അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കാൻ ഡാമുകളിലെയും നദികളിലെയും മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 37 വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീംകോടതി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. രാമായണ കഥയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ഭാഗം, ഹനുമാൻ സ്വാമിയുടെ വാലഗ്രഹം കത്തിക്കുവാനായിട്ട് രാക്ഷസന്മാരെല്ലാവരോട് ചേർന്നിട്ട് തുണികൾ കൊണ്ട് വാലഗ്രഹം കെട്ടി എണ്ണ ഒഴിച്ച് തീ കത്തിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഇതിൽ മനംനൊന്ത് സീതാദേവി അഗ്നിദേവനെ പ്രാർത്ഥിച്ചു. ആ വേദനയിൽ നിന്നും ഹനുമാൻ സ്വാമിയെ രക്ഷിച്ചു. അവിടെ നിന്ന് രക്ഷ നേടിയ ഹനുമാൻ സ്വാമി ലങ്കയിൽ തീയിട്ടു. സീതാദേവിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇനി എങ്ങനെയും രാമനെ ഈ വിവരം അറിയിക്കണമല്ലേ. സീതാദേവിയെ ഹനുമാൻ സ്വാമി കണ്ട ആ വളരെ വലിയൊരു സന്തോഷ വാർത്തയാണ്. 10 മാസക്കാലമായി തന്റെ പ്രിയപത്നിയെ കാണാതിരിക്കുന്ന രാമന്റെ അരികിലേക്ക് സാക്ഷാൽ ഹനുമാൻ സ്വാമി ആ സന്തോഷ വാർത്തയുമായി എത്തുകയാണ്. ഇത് കേട്ട രാമൻ ഒരുപാട് അനുമോദിക്കുന്നു ഹനുമാൻ സ്വാമിയെ. മാത്രമല്ല, കവീന്ദ്രന്മാരും സുഗ്രീവനുമൊക്കെ ഹനുമാൻ സ്വാമിയുടെ ശക്തിയെ അങ്ങ് പുകഴ്ത്തുകയാണ്. ഇത്ര വലിയ ശക്തിമാനല്ലേ, കാരണം ലങ്ക കടന്ന് അവിടെ ചെന്നു, സീതയെ കണ്ടെത്തി. ഇതൊക്കെ ഒരു വലിയ കഴിവാണ്, ഹനുമാൻ സ്വാമിയുടെ വലിയ ശക്തിയാണ്. അതിൽ യാതൊരുവിധ സംശയവും ഇല്ലാത്ത കാര്യമാണ്. എന്നിട്ട് ലങ്കയിലെ വിശേഷങ്ങളൊക്കെ ഹനുമാൻ സ്വാമി രാമനെയും ലക്ഷ്മണനെയും പറഞ്ഞു കേൾപ്പിച്ചു. പിന്നീട് അടുത്ത എന്താണെന്നറിയാമോ? ഇനി യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നതാണ്. ഇനി യുദ്ധം ചെയ്യണ്ടേ? രാവണനായിട്ട് യുദ്ധം ചെയ്തിട്ട് വേണം സീതാദേവിയെ രക്ഷിക്കുവാൻ. അതിനു വേണ്ടിയിട്ട് യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. പിന്നെ കോടിക്കണക്കിന് വാനരന്മാരുണ്ട്. അവരൊരുപാട് സന്തോഷത്തിലാണ്. ആടിയും തിമിർത്തും അലറിയും ബഹളം വെച്ചും ഒരു യുദ്ധത്തിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അവർ. രാമകൽപ്പന അനുസരിച്ചും സുഗ്രീവൻ പറയുന്നത് കേട്ടും അവർ യുദ്ധത്തിനായിട്ട് അവരുടെ മനസ്സും ശരീരവും പാകപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ ഭാഗങ്ങളൊക്കെ ഹനുമാൻ സ്വാമി ലങ്കയിൽ നിന്ന് വന്നതു മുതൽ രാമനായി സംസാരിക്കുന്നതും കവീന്ദ്രന്മാരുടെ ആഘോഷവും ആഹ്ലാദവും ഒക്കെ നമുക്ക് കഥാപാത്രങ്ങളിലൂടെ ഒന്ന് കേട്ടു നോക്കാം.

0: ഹനുമാൻ, താങ്കളെ ഞാൻ അനുമോദിക്കുന്നു.
1: രാവണൻ കാക്കുന്ന ലങ്കയിലെത്തി സീതയെ കണ്ടുവന്ന നിനക്ക് എന്തു തന്നാലും മതിയാകില്ല.
2: സുഗ്രീവ, സീതാന്വേഷണം ഭംഗിയായി നടന്നു. എന്നാലും ഈ അലറുന്ന കടൽ കാണുമ്പോൾ മനസ്സ് വേവലാതിപ്പെടുന്നു. നമ്മുടെ സൈന്യം ഈ കടലിലെ മറുകരയിൽ എങ്ങനെ എത്തും?
3: രാജാവേ, ഈ വൈവശ്യം കളയുക. ശോകം ശൂന്യത്തെ നശിപ്പിക്കും. യുദ്ധത്തെയും യുദ്ധത്തിൽ വില്ലേന്ത്യ ശ്രീരാമനെയും തടുക്കാൻ ത്രിലോകങ്ങളിലും ആരുമില്ലെന്നറിയൂ. ഈ കാണുന്ന വാനരപ്പട മുഴുവൻ അങ്ങക്കൊപ്പമുണ്ട്. പുറപ്പെടൂ രാജാവേ.
2: സുഗ്രീവ, ഞാനിപ്പോൾ തന്നെ പുറപ്പെടാൻ ആരംഭിച്ചു കഴിഞ്ഞു. സൂര്യഭഗവാൻ ആകാശമധ്യത്തിലെത്തിയ ഈ മുഹൂർത്തം വിജയപ്രദമാണ്. രാവണവധത്തിന് ഞാൻ ഇറങ്ങിയെന്നറിഞ്ഞാലേ മൈഥിലി ജീവനിൽ ആശ വയ്ക്കൂ. വേഗം പുറപ്പെടാം. യുദ്ധകാഹളം മുഴങ്ങട്ടെ.

0: വഴി നോക്കാൻ സമർത്ഥരായ 6000 വാനരന്മാരെ കൂട്ടി നീലൻ മുമ്പിൽ ഗമിക്കട്ടെ. നീല, കായും കനിയും കിട്ടുന്ന വഴി കണ്ടുപിടിക്കുക. ജലദുർഗങ്ങൾ, വരണ്ട കുഴികൾ, കാടുകൾ എന്നിവയിലെല്ലാം ശത്രു സൈന്യം ഒളിഞ്ഞിരിക്കുന്നുവോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സുഗ്രീവ, വാനരസേനയുടെ വലതുവശം രക്ഷിച്ചുകൊണ്ട് ഋഷഭൻ നടക്കട്ടെ. ഇടതുഭാഗം രക്ഷിക്കാൻ ഗന്ധമാതനനെ നിയോഗിക്കൂ. നടുവിൽ ഹനുമാന്റെ തോളിൽ കയറി ഞാനും, എനിക്ക് പിന്നിൽ അംഗദന്റെ തോളിൽ ലക്ഷ്മണൻ. സേനയുടെ പിൻവശം പാലിച്ചുകൊണ്ട് ജാംബവാൻ, സുഷേണൻ, പ്ലവാക്ഷൻ എന്നിവർ നടക്കട്ടെ.
1: വാനരസൈന്യമേ പുറപ്പെടൂ, യുദ്ധത്തിന്റെ കാഹളം ഒരിക്കൽ കൂടി മുഴങ്ങട്ടെ.
2: ശക്തമായിട്ടുള്ള സൈന്യം കാടും മലയൊക്കെ കടന്ന് മഹേന്ദ്ര പർവ്വതത്തിന്റെ അരികിലെത്തി. തൊട്ടു മുന്നിൽ പിന്നിടേണ്ട സമുദ്രം കണ്ട് രാമനെ വീണ്ടും അത് ആശങ്കാകുലനാക്കി. സമുദ്രം കടക്കാൻ ഒരു മാർഗം കണ്ടെത്തണ്ടേ? അതുവരെ വാനരന്മാരോട് കാടുകളിൽ ഒളിച്ചിരിക്കുവാൻ രാമൻ നിർദ്ദേശം നൽകി. രാമായണ കഥയുടെ അടുത്ത ഭാഗം നമുക്ക് കേൾക്കാം നാളെ വൈകിട്ട് കൃത്യം 6:40 തന്നെ. കഥ പറഞ്ഞ് ഞാൻ സ്വാതി ആചാര്യ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
4: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ബോറടിച്ചിരിക്കുമ്പോഴാണല്ലോ കാറ്റ് കൊള്ളാൻ ഇറങ്ങുന്നത്. ഒരു കമ്പനി തരാം, ബോറടി മാറ്റാം എന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ.
1: അല്പസമയം നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെടാം. എന്താ
2: അല്ല, അപ്പേ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ അങ്ങനെ അങ്ങ് പോയാലോ? ഏഹ്,

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

കളകളം ഇളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കരളിലും അലരി തെളുതുരും ഒരാളുകുളം ഇളകിയ ചുരുളകം. ആഹാ കളകളം ഇളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കരളിലും അലരി തെളുതുരും ഒരാളുകുളം ഇളകിയ ചുരു

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

നമസ്കാരം, സ്വാഗതം ശുഭദിനത്തിലേക്ക്, നല്ലൊരു പ്രഭാതത്തിലേക്ക്. പൂക്കളും മനുഷ്യനുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. പ്രകൃതി മനുഷ്യൻ്റെ വികാരങ്ങൾക്കും മനുഷ്യൻ്റെ ജീവിത പ്രക്രിയകൾക്കുമൊക്കെ സമ്മാനമായി നൽകുന്നതാണ് പൂക്കളും ഫലങ്ങളും പഴങ്ങളുമൊക്കെ. പൂക്കൾ വിരിയുന്നതും വാടുന്നതും കൊഴിയുന്നതുമൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചതേ രാജ്ഞി കണക്കേയേ നീ എന്നൊക്കെ പറയുന്ന കവിതാശകലങ്ങൾ നാം കേട്ടിട്ടുള്ളവരാണ്. ഭൂമിയിലെ ഐശ്വര്യം അസ്ഥിരമാണെന്ന് മനുഷ്യരെ ഉണർത്താൻ വേണ്ടി പൂക്കളുടെ ജീവിതത്തെയാണ് ഉദാഹരണമായി എടുത്തത്. അതുപോലെ തന്നെ നമ്മളെ നോക്കി ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പൂക്കളിൽ വേറെയും ഒരുപാടൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ വിവിധ വികാരങ്ങളോടൊപ്പം നാം സഞ്ചരിക്കുമ്പോഴും പൂക്കൾ നമുക്ക് അഭിഭാജ്യ ഘടകമാണ്. പ്രണയിക്കുന്ന മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് പലപ്പോഴും പൂക്കളാണ്. നിഷ്കളങ്കതയുടെ സൗരഭ്യവും സൗന്ദര്യവും അതിനുള്ളതുകൊണ്ടാവാം. സ്നേഹത്തിൻ്റെ ഭാഷ്യം ചമയ്ക്കുവാൻ, പ്രണയത്തിൻ്റെ ഇഷ്ടങ്ങൾ ചേർത്ത് വെക്കുവാൻ പൂക്കളെ നാം ഒരു മാധ്യമമായി സ്വീകരിച്ചത്. പിന്നീട് ജീവിതത്തിൻ്റെ പല വേളകളിലും ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിൽ നാം പൂക്കൾ കൊണ്ട് വീടുകളും അമ്പലങ്ങളും വിളക്കുകളും ഒക്കെ അലങ്കരിക്കാറുണ്ട്. മരിച്ചവരോടുള്ള ആദരസൂചകമായി പൂക്കൾ വിതറാറുണ്ട്. വിവാഹവേളയിൽ മുല്ലപ്പൂ അണിഞ്ഞ പെൺകുട്ടിയും ആദ്യ രാത്രിയിൽ മുല്ലപ്പൂ വിതറിയ കിടക്കയുമൊക്കെ ചില വ്യത്യസ്തമായ സങ്കല്പങ്ങളും സന്ദേശങ്ങളുമാണ് നമുക്ക് പകർന്നു തരുന്നത്. നാം പൂക്കളിൽ കിടക്കുമ്പോൾ അതാദ്യ രാത്രിയും സന്തോഷകരമായ രാത്രിയും, നമ്മുടെ മേൽ പൂക്കൾ ഉറങ്ങുമ്പോൾ അത് ദുഃഖസാന്ദ്രമായ ദിവസവുമായി മാറുമെന്ന് നമുക്കറിയാവുന്നതാണ്. ജീവിതത്തിലെ ചുറ്റുപാടുകളിൽ പ്രകൃതികളിൽ കാണുന്ന പലതും ഭക്ഷിക്കാനും ആസ്വദിക്കാനും എന്നതിനപ്പുറത്ത് പലതും പഠിക്കാനും ചിന്തിക്കാനും കൂടിയാണ്. ഒരു പൂവ് കൈവച്ചുകൊണ്ട് നിങ്ങൾ സ്വസ്ഥമായി ഒരു 10 നിമിഷം എവിടെയെങ്കിലും തനിച്ചിരുന്നാൽ നിങ്ങളുടെ ഭാവനയുടെയും ചിന്തകളുടെയും, അല്ലെങ്കിൽ ആ പൂക്കൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നന്നായി പതിയും. കണ്ടു കളയാനും തിന്നു തീർക്കാനുമല്ല, ചിന്തിക്കാനും ആഴത്തിൽ മനസ്സിലാക്കാനുമാണ് ഈ പ്രകൃതി പല സന്ദർഭങ്ങളും നമുക്കൊരുക്കിയിരിക്കുന്നത്. തിരിച്ചറിയാം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
6: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: പഠിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പെണ്ണില് തിക്കി തിരക്കി നടക്കണ്ട,
1: നിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പെണ്ണില് തിക്കി തിരക്കി നടക്കേണ്ട, കൽക്കണ്ടം പൂശിയ കിന്നരമാക്കുമായി കൈക്കുരി കാട്ടി അടുക്കേണ്ട.
2: എന്റെ കരണല്ലേ, പോടോ.

തിരകൾ കണ്ടു, തീരം കണ്ടു, തിരിച്ചു പോന്നു. കൂടെ വന്ന വിധി മാത്രം കടലും മുത്തും കണ്ടു. കൂടെ വന്ന വിധി മാത്രം കടലും മുത്തും.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.